ഓരോ പ്രണയവും ഓരോ കഥയാണ്, ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാതെ ട്യൂൺ ചെയ്യും.

0: ശുഭദിന ചിന്തകൾ.
1: സ്വപ്നം കാണുന്നതിനെ കുറിച്ചും സ്വപ്നങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ധാരാളം നാം കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ളവരുമാണ്. സ്വപ്നങ്ങൾക്ക് മാത്രമേ നാം സങ്കല്പിക്കുന്നത്രയും നിറങ്ങൾ നൽകാനാകൂ. അതിന് തേൻ പോലെ മാധുര്യം നമ്മുടെ സങ്കല്പത്തോളം എത്രയും ചേർക്കാം. അതിന് നാം ഇഷ്ടപ്പെടുന്ന ഏത് കുറുക്കുവഴികളും സ്വീകരിക്കാം. ഈ നിമിഷത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അമേരിക്കയിലെത്തുന്നതും മെക്സിക്കോയിലേക്ക് പോകുന്നതും ചന്ദ്രനിലോ ചൊവ്വയിലേക്കോ ഇനി ഗോളാന്തര ലോകത്തിലേക്കോ ഒക്കെ പോകുന്നത് നമുക്ക് കുറുക്കുവഴിയിൽ ചിന്തിക്കാം. പക്ഷേ ജീവിതത്തിനും യാഥാർത്ഥ്യങ്ങൾക്കും ഇങ്ങനെ കുറുക്കുവഴികളില്ല. സ്വപ്നങ്ങൾ നൽകുന്ന കുറുക്കുവഴികൾ ജീവിതത്തിൽ പലപ്പോഴും പ്രയോഗിക്കുമ്പോഴാണ് ജീവിതം പ്രതിസന്ധിയിലേക്കായി പോകുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വീടുകൾ തകർത്തും കുടുംബങ്ങൾ തകർത്തും ഒളിച്ചോട്ടമെന്ന പേരിൽ സ്നേഹിക്കുന്നവർ വിഷമിക്കുകയും ശത്രുക്കളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ചില ടീനേജ് പ്രവൃത്തികൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ധാരാളമുണ്ട്. അവർ സ്വപ്നങ്ങളുടെ കുറുക്കുവഴികൾ യാഥാർത്ഥ്യങ്ങളിൽ തേടുന്നവരാണ്. അവർക്ക് മുന്നിൽ അവരുടെ സ്വപ്ന സാക്ഷാത്കാരമെന്ന കുറുക്കുവഴി ഒഴിച്ച് മറ്റ് ആരൊക്കെ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നെന്നോ ആരൊക്കെ വേദനിക്കുന്നെന്നോ ഒന്നും അവർക്കൊരു വിഷയമേ അല്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ വേലിക്കെട്ടുകൾ തകർത്താണെങ്കിൽ അതിനെക്കുറിച്ച് വർത്തമാനം പറയാൻ, അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതാൻ ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വരാറുണ്ട്. യഥാർത്ഥത്തിൽ വളർത്തുന്നവന്റെ വികാരമാണ് യാഥാർത്ഥ്യം. സ്വപ്നം കാണുന്നവന്റെ വികാരത്തിന് ഒരുപക്ഷെ ഒരുപാട് പരിമിതികളുണ്ടാവും. അതുകൊണ്ട് സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അകലം തിരിച്ചറിയുന്നത് ജീവിതത്തിൽ ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ പരസ്പര താൽപര്യ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യ ബെൽജിയം പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും സന്ദർശനം അവസരമൊരുക്കിയേക്കും.
1: ജനസംഖ്യാ വളർച്ച, ഭാവിയിലെ ജല ആവശ്യങ്ങൾ എന്നിവയുൾപ്പെടെ നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സമാനമായ ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ജലസംരക്ഷണ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ ഉക്രൈൻ പോളണ്ട് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉക്രൈൻ വിദേശകാര്യമന്ത്രി, പോളണ്ട് ഉപപ്രധാനമന്ത്രി എന്നിവരുമായി ഡോക്ടർ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, IMF, മറ്റ് പ്രമുഖ സമ്പദ്വ്യവസ്ഥകൾ എന്നിവയുമായി സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ആഷ്വില്ലിൽ G20 യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായാണ് യോഗം. യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക ധനകാര്യ കമ്മീഷണർ വാൾഡിസ് ഡോംബ്രോവ്സ്കിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലെ സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ധനമന്ത്രി ചർച്ച ചെയ്തു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര US ഫെഡറൽ റിസർവ് ചെയർമാൻ കെവിൻ വാർഷുമായും IMF ഉദ്യോഗസ്ഥനുമായും കൂടിക്കാഴ്ചകൾ നടത്തി. നോർത്ത് കരോലിനയിൽ നടന്ന G20 സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച. രാജ്യത്ത് റോഡ് അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിന് കൂടുതൽ പൊതുജന അവബോധവും ഉത്തരവാദിത്തത്തോടുകൂടിയ ഡ്രൈവിംഗും ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹെൽത്തി ഹൈവേഴ്സ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ റോഡ് സുരക്ഷ പ്രധാന ആശങ്കയായി തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ വർഷവും ഏകദേശം 180,000 പേർക്ക് റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ചികിത്സയ്ക്കായി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി റാഹത്ത് പദ്ധതിയിൽ അപകട തീയതി മുതൽ 7 ദിവസത്തേക്ക് റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് 1,00,000 രൂപ വരെ പണരഹിത ചികിത്സയ്ക്ക് അർഹതയുണ്ടാകുമെന്നും ഗഡ്കരി പറഞ്ഞു. ഇന്ത്യ EOS-05 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. EOS-05 ജിയോ സിൻക്രോണസ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണെന്നും ഈ ദൌത്യം ഇന്ത്യയുടെ ഭൂമി നിരീക്ഷണ ശേഷികളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ISRO ചെയർമാൻ. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വിക്ഷേപണത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായതായി അദ്ദേഹം അറിയിച്ചു. മത്സ്യങ്ങളും ചെമ്മീനുകളും ഉൾപ്പെടെ ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു. സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജലാധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലെ ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,250. ഭോട്ടേകോശി നദിയുടെ തീരത്തെ തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ ശ്രമം തുടരുകയാണ്. 11,993 പേരെ രക്ഷപ്പെടുത്തി. പ്രളയത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകൾ നടത്തി. കാണാതായവരിൽ 583 പേർ വിദേശികളാണ്. ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ ശക്തമായി ഉന്നയിക്കണമെന്ന് പ്രധാനമന്ത്രി ബാരേന്ദ്ര ഷാ പറഞ്ഞു. ഇത്തവണത്തെ നവരാത്രി മഹോത്സവം മുൻകാലങ്ങളിലേതുപോലെ ആചാരങ്ങൾ കൃത്യമായി പാലിച്ചു നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിളിച്ചുയർത്ത അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിനു പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്റർ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആന്റ് മാനേജ്മെന്റ് കേരള ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഐ ടി മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഡീപ് ടെക് ഉൽപ്പന്നങ്ങൾ, സെമി കണ്ടക്ടറുകൾ, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ്, ചിപ്പ് സിസ്റ്റം ഡിസൈൻ എന്നീ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം ശില്പശാല നാളെ മറ്റന്നാളും IIM ക്യാമ്പസിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശനും എല്ലാ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിന് സംവാദവേദിയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് IIMലെ അധ്യാപകരോടൊപ്പം ജപ്പാനിലെ കിയോ സർവകലാശാല, കിങ്സ് കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിലെ വിദഗ്ധരും സെഷനുകൾ നയിക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 UAEയിലെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഞായറാഴ്ച ദുബായിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി മികച്ച വിജയം നേടിയിരുന്നു. ഇന്നലെ ദുബായിൽ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 റൺസിന് പരാജയപ്പെടുത്തി. നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ് നേടിയ ശ്രീലങ്ക മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്തോനേഷ്യയെ 18.3 ഓവറിൽ വെറും 49 റൺസിന് പുറത്താക്കി. ഹ്യുണ്ടായ് വേൾഡ് ആർച്ചറി പാരാ സീരീസിന് മറ്റന്നാൾ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലെ സബർമതി നദീതീരത്താണ് 5 ദിവസത്തെ മത്സരം. 20 രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കും. ജൂൺ 30 മുതൽ ജൂലൈ 4 വരെ ബാങ്കോക്കിലും ചെക്കിയയിലെ നോവമെസ്റ്റോയിലും നടന്ന മത്സരങ്ങൾക്ക് ശേഷം പരമ്പരയുടെ 3ാം ഘട്ടമാണിത്. അടുത്ത മാസം ചിലിയിലെ സാന്റിയാഗോയിലാണ് 4ാമത്തെയും അവസാനത്തെയും ഘട്ടം. നാളെയാണ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16-നാണ് നട തുറക്കുന്നത്. കോഴിക്കോട് ചേവായൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 16.5 ഗ്രാം MDMA ഓട്ടോ ഡ്രൈവർ പിടിയിലായി. കുണ്ടുങ്ങൽ സ്വദേശി അഹമ്മദ് ബാസിക്കിനെയാണ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിൽ 5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെ പിടികൂടി. റായ്ഗാഡ സ്വദേശി ഗന്ധർപ്പ ഖുറേയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിൽ സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം സബിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ആമച്ചൽ, കള്ളിക്കാട്, കുറ്റിച്ചൽ, വെങ്ങാനൂർ എന്നീ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിലായിരുന്നു പരിശോധന. പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകൾ അടിയന്തരമായി പരിഹരിക്കാൻ യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകി. ശ്രീരാമകൃഷ്ണ മഠത്തിലെ മുൻ മഠാധിപതി സ്വാമി ഗോലോകാനന്ദജി മഹാരാജ് തിരുവനന്തപുരത്ത് സമാധിയായി. 94 വയസ്സായിരുന്നു. മദ്രാസിലും പിന്നീട് കേരളത്തിലെ തിരുവനന്തപുരം, കോഴിക്കോട്, കൊയിലാണ്ടി, ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ മഠങ്ങളുടെയും ആശ്രമങ്ങളുടെയും പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. ദേശാഭിമാനി തിരൂർ ലേഖകനും എഡിറ്റർ ലൈവ് ചാനൽ എഡിറ്ററുമായിരുന്ന വിനോദ് തലപ്പള്ളി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് തിരൂർ മുത്തൂരിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ EOS-05 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിനു പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാരെ പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ മാത്രം സ്വാതിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി രാവിലെ തന്നെ യാത്ര ആരംഭിക്കാം. അപ്പോൾ ഇന്നലകളിലേക്ക് വേണ്ടാത്ത ചിന്തകളെയൊക്കെ മാറ്റി മാറ്റി മാറ്റി മറിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ നമ്മളിലേക്കുള്ള യാത്രയായിട്ട് ഇന്ന് തുടങ്ങാം. കുറേ കുറേ ദൂരങ്ങൾ പോകാനായിട്ടുണ്ട്, കുറേ ചർച്ച ചെയ്യാനുണ്ട് നമുക്ക്, കുറേ ചിരിക്കാനുണ്ട്, കുറേ ഒത്തുകൂടലിൻ്റെയൊക്കെ ഒരു സമയമാണ് രാവിലത്തെ എല്ലാ തിരക്കിനിടയിലും നമുക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന, നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ദിവസമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ ഓണാട്ടുകാര പാസഞ്ചറിലെ ചാവി എടുത്തിട്ടുണ്ട്, ഡ്രൈവറിൻ്റെ സീറ്റിൽ വന്ന് ഇരുന്നിട്ടുണ്ട്. ഇനി നിങ്ങളെയും കാത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-7000-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനും ശരത്തോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാമെന്ന് കരുതിയിരുന്നൊരു വിഷയം, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും പെട്ടെന്ന് ഈ പെട്ടെന്ന് ഡിവോഴ്സുകൾ, വിവാഹ മോചനങ്ങളുടെ എണ്ണം കൂടാനുള്ള ഒരു കാരണം എന്താണ്? നിങ്ങൾക്ക് ചുറ്റുപാടുമൊക്കെ നോക്കിയിട്ട് എന്തായിരിക്കാം ഇത്രയും ആളുകൾ ഒന്നിച്ചൊരു ഒരു 10 വർഷം പോലും തികച്ച് ജീവിക്കുന്നതിന് മുൻപേ മനസ്സുകൊണ്ട് പിരിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു പഴയ അച്ഛനും അമ്മയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ ആ ഒരു പഴയ ജനറേഷനെ പോലൊന്നും ആർക്കും സഹിക്കാനോ ക്ഷമിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് ഡിവോഴ്സുകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാം എന്തായിരിക്കാം ഇതിൻ്റെ കാരണം, നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ചർച്ച ചെയ്താലോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചർച്ചയിലുണ്ടാവണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഓടി വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ലോണാട്ടുകാർ പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ വിളിക്കാം നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇറങ്ങിച്ചെല്ലാൻ പാകത്തിന് വേണം ഏതൊരു മനുഷ്യരിലേക്കും കറന്നു ചെല്ലാനായിട്ട് കേട്ടോ. ഒരുപാട് അങ്ങ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് ആത്മാർത്ഥത കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല വേദനകളും, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ഇങ്ങനെ സംസാരിക്കണം, ഒരാൾ ഇങ്ങനെയേ നമ്മളോട് പെരുമാറാവുള്ളൂ എന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചു പോവും. അപ്പോൾ എപ്പോഴും എല്ലാവരിലേക്കും ഇറങ്ങി ചെല്ലുമ്പോഴും ആത്മാർത്ഥത കൂടുതൽ കാട്ടുമ്പോഴും വേദന ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു കോട്സ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നൊരു വിഷയം എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വിവാഹമോചന കേസുകൾ ഇത്രയേറെ കൂടാനുള്ളൊരു കാരണം, ഇത്രയേറെ ഡിവോഴ്സുകൾ ഉണ്ടാവാനുള്ളൊരു കാരണം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഒക്കെ പറയാം. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എന്തായാലും ഇനിയിപ്പോൾ ആകാശവാണി വാർത്തകളൊക്കെ വരാനുള്ളൊരു സമയം കൂടി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വിഷയം എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേരെ. വാർത്തയൊക്കെ കേട്ടതിന് ശേഷം നമുക്ക് യാത്ര തുടരാം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. ഐടി സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ 2020 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ദേശീയ ജല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഗരങ്ങളിലെ ജനസംഖ്യാ വർധന, ഭാവിയിലെ ജലലഭ്യത എന്നിവ കണക്കിലെടുത്ത് പ്രത്യേക ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ബോധവൽക്കരണത്തിനായി ജല ഉത്സവ് പോലുള്ള ജനപങ്കാളിത്ത പരിപാടികൾ പ്രോത്സാഹിപ്പിക്കണം. കൃത്യമായ ജലവിവരശേഖരണത്തിനും വിശകലനത്തിനും AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യ പ്രഭാഷണം നടത്തും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. വാഴ്സോ വിമാനത്താവളത്തിൽ പോളണ്ടിലെ ഇന്ത്യൻ അംബാസഡർ നീതാഭൂഷൺ അദ്ദേഹത്തെ സ്വീകരിച്ചു. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. പോളണ്ട് സന്ദർശനത്തിനുശേഷം അദ്ദേഹം യുക്രൈനിലേക്ക് യാത്ര തിരിക്കും. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക വെല്ലുവിളികൾ, പരസ്പര താൽപര്യമുള്ള സുപ്രധാന വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി ഉൾപ്പെടെ പ്രമുഖ സാമ്പത്തിക ശക്തികളുമായി ബന്ധം ദൃഢമാക്കാൻ ഇന്ത്യ നീക്കം സജീവമാക്കി. അമേരിക്കയിലെ ആഷേവില്ലിൽ G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതിനായി ഉന്നതതല ചർച്ചകൾ നടത്തി. വികസന നയ രൂപീകരണ ധനസഹായമായി $150 കോടി അനുവദിക്കുന്നതിനുള്ള നടപടി വേഗത്തിലാക്കിയതിനെ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി സ്വാഗതം ചെയ്തു. ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടുകളും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയ്ക്കൊപ്പം മന്ത്രി അവലോകനം ചെയ്തു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. വിശദാംശങ്ങളിലേക്ക്.
1: അവശ്യമരുന്നുകൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ 5.5 ടൺ മെഡിക്കൽ സാമഗ്രികളാണ് നേപ്പാളിന് ഇന്ത്യ കൈമാറിയത്. 11 വിദഗ്ധ സംഘവും കാഠ്മണ്ഡുവിലെത്തിയിട്ടുണ്ട്. ബോട്ടെകോശി നദിയുടെ തീരത്തുള്ള തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഫോറൻസിക് സംഘം കാഠ്മണ്ഡുവിലെ 2 ലബോറട്ടറികളിലായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ ടിബറ്റ് സന്ദർശനത്തിന് പോയ 410 ഇന്ത്യൻ പൌരന്മാർ നാട്ടിലേക്ക് മടങ്ങി.
0: ബ്രിക്സ് രാജ്യങ്ങളിലെ ബൌദ്ധിക സ്വത്തവകാശ ഓഫീസ് മേധാവികളുടെ 18 യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയിലെ പ്രമേയത്തിന് അനുസൃതമായാണ് ചർച്ചകൾ നടക്കുന്നത്. പദ്ധതികളുടെ ഫലപ്രദമായ നടത്തിപ്പും തുടർച്ചയും ഉറപ്പാക്കുന്നതിന് ഏകോപന സംവിധാനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നത് അനിവാര്യമാണെന്ന് ബ്രിക്സ് IP ഓഫീസുകളുടെ മേധാവികൾ വ്യക്തമാക്കി. ബൌദ്ധിക സ്വത്തവകാശ മേഖലയിലെ ബഹുമുഖ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂട്ടായ പ്രതിബദ്ധതയും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ജാർഖണ്ഡിൽ H1N1 പനിക്കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 18 കുട്ടികൾ ഉൾപ്പെടെ 36 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ് ജാർഖണ്ഡിലേക്ക് മടങ്ങുന്നവരെ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമി ഫൈനൽ ഉറപ്പാക്കാം. ദുബായിൽ ഇന്നലെ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 റൺസിന് പരാജയപ്പെടുത്തി. 2024 തെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരങ്ങൾ കേന്ദ്ര യുവജന കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഭൌമ ജല വ്യോമ മേഖലകളിലെ സാഹസികത, സമഗ്ര സംഭാവന എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. ബൽജീത് കൌർ, സ്കാൽസാങ് റിക്സിൻ, റിമോ സാഹ തുടങ്ങിയവർക്ക് സാഹസികതയ്ക്കുള്ള പുരസ്കാരങ്ങളും ശിവപ്രസാദ് ചമോലിക്ക് സമഗ്ര സംഭാവനയ്ക്കുമാണ് പുരസ്കാരം. ദേശീയ കായിക പുരസ്കാരങ്ങൾക്കൊപ്പം രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ഈ അവാർഡുകളും സമ്മാനിക്കും. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലുള്ള നാവിക NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 30 വനിതാ കാഡറ്റുകൾ ഉൾപ്പെടെയുള്ള 65 കാഡറ്റുകളുടെ സംഘമാണ് തേവള്ളിയിൽ നിന്ന് പാതിരാമണൽ ദ്വീപിലേക്കും തിരിച്ചും ഇന്നു മുതൽ സെപ്റ്റംബർ 10 വരെ ജലസാഹസിക യാത്ര സംഘടിപ്പിക്കുന്നത്. 30 ജീവനക്കാരും ഈ പര്യടനത്തിൽ പങ്കാളികളാകും. വിവിധ സ്ഥലങ്ങളിൽ സെയിലിംഗ് അഭ്യാസങ്ങളും സാമൂഹിക സേവന പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തും. പല്ലനയിൽ കുമാരനാശൻ സ്മാരകത്തിൽ പ്രതിമ വൃത്തിയാക്കൽ, കവിതാപാരായണം, പുന്നവടജെട്ടിയിലെ ജലസംരക്ഷണ തെരുവ് നാടകം, മുഹമ്മ ജെട്ടിയിലെ മയം തുടങ്ങിയവ സെയിലിംഗ് പരിവേഷണത്തിന്റെ ഭാഗമായി പരിപാടികളിൽ ഉൾപ്പെടുന്നു.
0: IT സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. IT മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാകില്ലെന്നും ആഗോള വിപണി ലക്ഷ്യമിട്ട് വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ യുവ സംരംഭകർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ജലമില്ലാതെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകുന്നതിനുള്ള നൂതന സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഈ സാങ്കേതികവിദ്യയ്ക്കുള്ള ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജല അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലുള്ള ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതികവിദ്യയാണിത്. അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രഥമ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രയെ നിയമിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് മഹന്ത് നൃത്യഗോപാൽദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ശ്രീരാമക്ഷേത്ര സമുച്ചയത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾക്കും പ്രധാന പ്രവർത്തനങ്ങൾക്കും CEO നേതൃത്വം നൽകും. പ്രഥമ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഭരണസമിതിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ഇന്ത്യയെ ആതിഥേയരായി പ്രഖ്യാപിച്ചത്. ICC റാങ്കിംഗിൽ മുന്നിലുള്ള ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ, ന്യൂസിലാന്റ്, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നീ 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അടുത്ത വർഷം ഫെബ്രുവരി 14 മുതൽ 28 വരെ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. IT സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.
4: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
0: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരേവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പതാരം.

0: എങ്കിലത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
2: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
1: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
2: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: അല്ലേ, താനെന്തോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോളങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടുകളിലൂടെ, നമ്മുടെ ഗ്രാമവീഥികളിലൂടെ, മനസ്സുകളിൽ നിന്നും മനസ്സുകളിലേക്ക് കണക്ട് ചെയ്ത റോഡിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇന്നത്തെ ഓണാട്ടുകര പാസഞ്ചറിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് വിവാഹമോചനങ്ങൾ കൂടുന്നു എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ്. ഒരു മാക്സിമം ഈ സെലിബ്രിറ്റീസിന്റെ ആണെങ്കിൽ പോലും ആദ്യകാലം അവർ കല്യാണം കഴിഞ്ഞ ഒരു പുതുമോടിയിലുള്ള ഇന്റർവ്യൂസ് കണ്ടു കഴിഞ്ഞാൽ ബെസ്റ്റ് പാർട്ട്ണറാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും നല്ല ഒരാളെയാണ് കിട്ടിയതെന്നൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ഒരു 5-6 വർഷം കഴിയുമ്പം അവർ വിവാഹമോചിതരായി ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ്. അപ്പോൾ സെലിബ്രിറ്റീസ് അല്ലാതെ സാധാരണക്കാരിൽ പോലും ഈ ഒരു രീതിയിലേക്ക് മാറുകയാണ്. ഒരിക്കലും ഒരാൾക്കും ഒരാളോടും ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് മനസ്സുകൊണ്ട് വേർപിരിഞ്ഞ ആളുകൾ ജീവിക്കുന്നത്, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. വിളിക്കുന്ന നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ വെയിറ്റ് ചെയ്തിട്ട് ആരാണെന്ന് നോക്കാം. നമസ്കാരം.
9: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ് അമ്മേ, പറഞ്ഞോളൂ അമ്മേ, എന്തായിരിക്കാം ഇതിനുള്ള ഒരു കാരണം?
9: ഇന്നത്തെ പെൺകുട്ടികൾക്ക് സഹിക്കാനും ക്ഷമിക്കാനുള്ള കഴിവില്ലെന്ന് നമ്മുടെ ധാരണ.
8: അതുകൊണ്ടായിരിക്കുമോ? പെൺകുട്ടികളെ മാത്രമാണോ പറയുന്നേ?
9: പെൺകുട്ടികൾക്ക് കൂടുതലും പെണ്ണുങ്ങളാണല്ലോ സഹിക്കുക ക്ഷമിക്കുക ചെയ്യേണ്ടത്. പിന്നെ ആണുങ്ങളും അതുപോലെ തന്നെ ഒരു ഒരു നിയന്ത്രണം ഇല്ലാതെ വളർത്തുന്ന ആ മക്കളും അവർക്ക് തോന്നിയതുപോലൊക്കെ അത് നടക്കും. ആ പുതുമോടിക്ക് പെണ്ണിനോട് വലിയ സ്നേഹമൊക്കെ ആയിരിക്കും, പിന്നെ അതൊക്കെ മാറും.
8: അതെന്താ അങ്ങനെ മാറുന്നേ?
9: അത് ഇങ്ങനെ തോന്നിയതുപോലൊക്കെ നടക്കുന്നത് കൊണ്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ലേ. ഞാനാണെങ്കിൽ 51 വർഷം കഴിഞ്ഞു എന്റെ വിവാഹം കഴിഞ്ഞിട്ട്. ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം സഹിച്ചാണ് ഇവിടം വരെ എത്തിയത്.
8: ഞാൻ ചോദിക്കട്ടെ, ഈ പഴയ ആളുകള് ഇപ്പൊ ശരത്തായിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞത് പഴയ അമ്മമാർക്കൊക്കെ ഭയങ്കര സഹനശക്തിയാണ്, അവര് ഏതവസ്ഥയിലും സഹിക്കും. എനിക്ക് തോന്നുന്നു അന്ന് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, ഓപ്ഷൻ എന്ന് വെച്ചാൽ വേറെ ജോലിയില്ല, ചെന്ന് കഴിഞ്ഞാൽ അമ്മ കുറ്റം പറയും, ആങ്ങളെ കുറ്റം പറയും. ആ
9: അതെ, അതെന്താന്നറിയോ മക്കളെ, വീട്ടിൽ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട വളരുന്നത്, അതിന്റെ ഒരു പക്വത എല്ലാ പെൺകുട്ടികൾക്കും കാണും. ഇന്നതല്ല, ഇന്ന് അവർക്ക് തോന്നിയതുപോലെ ഒരു നടക്ക.
8: അതെ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. സ്വന്തമായി ജോലി പറ്റും,
9: അങ്ങനെ പറയാൻ പറ്റും. ഈ കോളേജിൽ പോകുന്ന പിള്ളേരൊക്കെ എന്തുവാ കാണിക്കുന്നൊക്കെ. ഇന്നിപ്പോ നമ്മള് വീട്ടുകാരാലോചിച്ചൊരു വിവാഹം നടത്തുന്നുണ്ടോ? അവരോട് ഇഷ്ടമുള്ളവരെ കണ്ടുപിടിക്കുക, വീട്ടുകാർ നടത്തി കൊടുക്കുക. ജാതി ഇല്ല, മതവും ഇല്ല.
8: അല്ല, വീട്ടുകാരെ നടത്തി കൊടുക്കുന്നതിലും പ്രശ്നങ്ങളുണ്ടല്ലോ.
9: ഭൂരിപക്ഷം ആൾക്കാർക്കും, ഞാൻ അറിയുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും വീട്ടുകാര് ആലോചിച്ച് നടത്തി കൊടുക്കുക ഇറങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ച്.
8: അല്ല ഓക്കെ, വീട്ടുകാരെ നടത്തി നല്ല രീതിയിൽ ആലോചിച്ച് കൊടുക്കുന്ന ഈ കുടുംബങ്ങളിലും പ്രശ്നമുണ്ടല്ലോ.
9: ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അത് ഈ പിള്ളേര് നിയന്ത്രണം ഇല്ലാതെ വളരുന്നതുകൊണ്ടാണേ, വീട്ടിൽ നിന്നൊരു നിയന്ത്രണം ഇല്ലാതെ പിള്ളേര് വളരുന്നത് കൊണ്ടാ കൂടുതലും അങ്ങനെ.
8: ഓക്കെ, അമ്മയുടെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്.
9: എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. തന്തയും തള്ളയും ഒരു നിയന്ത്രണത്തെ വളർത്താത്തത് കൊണ്ട് മാത്രാണ് അങ്ങനെ പോകുന്ന പിള്ളേര്.
8: ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള
9: നാലഞ്ച് ആ പിള്ളേര് പേരക്കുട്ടികളുണ്ട്, നാലഞ്ച് കുട്ടികളുണ്ട്. ഞാൻ എപ്പോഴും പറയും അമ്മയുടെ നിയന്ത്രണത്തിൽ വേണം അവരെ വളർത്താൻ.
8: അമ്മ, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ പോയിട്ട് ആവശ്യമില്ലാതെ ഓവറായിട്ടൊന്നും ആ ഒരു ഒരു ടൈപ്പാണ്. അങ്ങനെയാണത്, കാലം മാറി, കഥ മാറി, അല്ലാതെ ഒരിക്കലും നമുക്ക് പോയിട്ട് ഇങ്ങനെ എന്റെ വാശിക്ക് എന്റെ ഇതിലെ ഞാൻ പറയുന്ന റൂട്ടിലെ പോകൂ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പ്രാക്ടിക്കൽ അല്ല ഇപ്പോ.
9: പ്രാക്ടിക്കൽ അല്ല, അങ്ങനെ വളർന്നു പോകുന്നത് കൊണ്ടാണ്. ചെറുപ്പത്തിലെ നല്ലതുപോലെ വളർത്തണം മക്കളെ.
8: ഇല്ല, ഒരു പോയിന്റ്
9: തടി കൊടുത്ത് വളർത്തണം, എല്ലാം കൊടുത്ത് എല്ലാം തികച്ച പിള്ളേരെ കോളേജിലോട്ടോ സ്കൂളിലോട്ടോ ഒക്കെ വിടുന്നേ.
8: അറിയണം അമ്മ, ഞാൻ അത് അത് അത് ദാമ്പത്യ ജീവിതത്തിലും ബാധിക്കും എന്നാണോ അമ്മ പറയുന്നത്?
9: പിള്ളേരുടെ കാര്യം കൊണ്ട് ഞാൻ പറയാം, പണ്ടുള്ളവര് ക്ഷമിച്ചും സഹിച്ചും ജീവിച്ച് ഇപ്പോഴുള്ളവര് ക്ഷമിക്കാത്തതിനെ കുറിച്ച് ഞാൻ പറയാണ്.
8: ഓക്കെ ഓക്കെ, വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ബാക്കി ചർച്ച തുടരാം നമുക്ക്.
9: ശരി മോള്.
8: ഓക്കെ അമ്മ, ഓക്കെ. അപ്പൊ അമ്മ പറയുന്നത് ഒരു പഴയ കാഴ്ചപ്പാടിന്റെ ഒരു രീതിയിലാണ്. നമുക്ക് ഞാൻ പറയട്ടെ, ഇപ്പം അച്ഛനും അമ്മയും ഇപ്പൊ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ചിട്ടയോടുകൂടി അടിച്ചുവെക്ക് വളർത്തിയെന്ന് പറഞ്ഞാലും ഒരു ഡിസിഷൻ അല്ലെങ്കിൽ എൻ്റെ ഇത് ശരിയല്ല. ഇപ്പോൾ സ്വന്തമായിട്ട് എല്ലാവർക്കും ജോലിയുണ്ട് അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്. പണ്ട് സ്വന്തമായ അഭിപ്രായങ്ങൾ പറയുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് ഒരു വിവാഹം ഒഴിഞ്ഞു വന്ന് നിന്ന് കഴിഞ്ഞാൽ അമ്മ അമ്മ അച്ഛൻ ആങ്ങളമാർ നാത്തൂൻ അങ്ങനെ കുറേ സംഭവങ്ങൾ, തിരിച്ചാണെങ്കിൽ ഒരു പുരുഷൻ അനുഭവിക്കാവുന്ന ഒറ്റപ്പെടൽ ഒക്കെ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നെല്ലാവരും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സഹിക്കാൻ ആളുകൾക്ക് അല്ലെങ്കിൽ അത്രയും സഹിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ബോധം വന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. വീണ്ടും ഇനി കുട്ടികളിലേക്ക്, ഇനി എത്ര രക്ഷാകർത്താക്കൾ കെയറിങ്ങോടും ഓവർ കെയറിങ് ആണെങ്കിലും ഓവർ സ്ട്രിക്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും അത് നമ്മൾ കൊടുക്കുന്ന കുട്ടികൾക്ക് കൂടി തോന്നണം ഇതിൻ്റെ ശരിയും തെറ്റും. പിന്നെ നല്ല പ്രായത്തിൽ ഇങ്ങനെ ബുദ്ധിയൊന്നും ഉണ്ടാവില്ല, കുറേ അനുഭവിച്ച് കഴിയുമ്പോഴേ നമുക്ക് ബുദ്ധിയും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യണം, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
10: ഹലോ
8: ഹലോ, നമസ്കാരം.
10: നമസ്കാരം
8: നമസ്കാരം, പറഞ്ഞോളൂ ഷാജിക.
10: എന്നെ കൂടെ കേട്ട് വണ്ടിക്കാട്ടോ.
8: വായോ വായോ.
10: ആ, ഇപ്പഴത്തെ തൊട്ട് മുമ്പുള്ള പാസഞ്ചർ അമ്മ പറഞ്ഞത് 100% ശരിയാ. അമ്മ ഇപ്പൊ 50 വർഷം കഴിഞ്ഞു, ഈ പറയുന്ന അമ്മക്കും 26 വർഷം കഴിഞ്ഞു, 26 വർഷം കഴിഞ്ഞല്ലേ, 26 വർഷം ആവാൻ പോകും. ഈ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാല് എന്റെ കാഴ്ചപ്പാടിലുള്ള കാര്യം പറയാണ്, ഇപ്പൊ ഉള്ള യുവതലമുറയിലുള്ള ആളുകൾക്ക് ദൈവഭയം കുറഞ്ഞു, അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഒന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാം നല്ലതെന്ന് ആളുകളുണ്ട്. ഇപ്പൊ കല്യാണം കഴിച്ചു കഴിയുമ്പോ ഇപ്പൊ ഈ അടുത്തൊരു വലിയൊരു ചർച്ചയിലിരിക്കുക നമ്മുടെ തൊട്ടടുത്ത്, എന്താണ് ചോദിച്ചാൽ ഒന്നിനേം കുറവാണ്. അന്ന് കണ്ടില്ലായിരുന്നു, അന്ന് അയാൾ പറഞ്ഞത് അത് മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് എന്റെ ഒട്ടം പറ്റിയതാണ് എന്ന് പറയുന്നത് പോലെ ഈ ഉൾക്കൊണ്ടത് കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു വിഭാഗം പെണ്ണായാലും ആണായാലും ഉണ്ട്. അവർക്ക് ഈ സഹനശക്തി കുറവായതിന്റെ പേരില് എന്നതങ്ങ് കളയാ, നല്ലത് നോക്കാം. അതിന്
8: ഞാനൊരു കാര്യം പറയട്ടെ, സൗന്ദര്യത്തിനപ്പുറത്തേക്കും പല പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ സൗന്ദര്യം സൗന്ദര്യം മാത്രമല്ലല്ലോ ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് വരുന്ന കാര്യങ്ങള്.
10: അല്ല, ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ അന്നേരം ഞാൻ കാണുന്നില്ല സ്വാതി കാണുന്നത്. അപ്പൊ അത് നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അത് മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ നേരെയാവുന്നത്. ഇയാൾ എന്നെ ഉപദേശിക്കാൻ ആരാ? എനിക്ക് നമ്മളെന്തെങ്കിലും ഞാനിപ്പോ സ്വാധീനം എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് പറയാൻ പറ്റുമ്പോ ഇയാൾ തിരിച്ച് എന്നെ ഉപദേശിക്കാൻ വരികയാണെങ്കിൽ ആരെങ്കിലും വരും. ഈ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അതിന് സഹോദരങ്ങളും മാതാപിതാക്കളും ഒരു ഒരു വിഭാഗം ഒരു ഒരു ശതം കുറച്ച് ആളുകൾ ഈ മക്കളുടെ പ്രസ്ഥാനത്തിന് അനുകൂലിക്കുകയും ചെയ്യും. അന്നേരം പറഞ്ഞതെല്ലാം നഷ്ടം പോട്ടെ, നമുക്ക് ബന്ധം ഒതുങ്ങി അടുത്തോട്ട് എന്നതാണ്. എന്നാലും ചിലപ്പോ കുളത്തിലായിരിക്കും, കുളത്തിലാവുമ്പോ എങ്ങനെങ്കിലും പഞ്ഞു പിടിച്ച് കയറാം. ഇത് ഈ പട്ടുള്ളവർ പറഞ്ഞാൽ അരിഞ്ഞാണോ ഇല്ലാത്ത കിണറ്റിനകത്ത് എന്ന് വീഴുന്നെങ്കിൽ എന്തോ അവരുടെ കട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും ഒന്നും വരാതിരിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, ഒരു നല്ല ദിവസം.
8: താങ്ക് യു, താങ്ക് യു കോ. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വിവാഹ മോചനങ്ങൾ കൂടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
5: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണ നടത്തുന്നത്.
5: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
5: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ഓണാത്തുകര പാസഞ്ചറാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. നമസ്കാരം പറയൂ. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ, നമസ്കാരം, പറഞ്ഞോളൂ.
1: എനിക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് പറയണം. ഇന്നത്തെ വിഷയത്തെ പറ്റി, കാരണം നേരത്തെ പറഞ്ഞ പറഞ്ഞതിനെപ്പറ്റി ഞാൻ പറയണം. ഏതൊരു മാതാപിതാക്കളും സ്വന്തം മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്നത് അവരുടെ സുഖജീവിതം കണ്ട് സന്തോഷിക്കാണ്. കെട്ടുദോഷം തീർക്കാൻ വേണ്ടി ഒരു മാതാപിതാക്കളും ഒരു മക്കളെ ഇടിച്ചുകൂടെ. പിന്നെ ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല, അത് കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അനുഭവിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. ഒരു ആൺകുട്ടി കല്യാണം കഴിച്ചാല് പെൺകുട്ടിയെ മാത്രം സഹിച്ചാൽ മതി. പക്ഷെ ഈ പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല. ഈ ആൺകുട്ടിയുടെ മാതാപിതാക്കളെയും അവരുടെ വീട്ടുകാരും മൊത്തം സഹിക്കണം. ഇനിയിപ്പൊ അവരത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ കെട്ടുന്ന പയ്യന്, നമ്മളൊരു പെണ്ണിനെ ഒരു ചെറുക്കന്റെ കയ്യിലോട്ട് ഒരു പെണ്ണിനെ ഏൽപ്പിക്കുന്നത്, ഒരു ചെറുക്കനെ പിടിച്ച പെണ്ണിന്റെ കയ്യിലോട്ടല്ലേ ഏൽപ്പിക്കുന്നത്. അന്നേരം ഇപ്പൊ ഇവരെയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ കെട്ടുന്ന നമ്മുടെ ഒരു പാർട്ണർ എന്ന് പറയുന്ന ഈ ഭർത്താവ് എന്ന് പറയുന്ന ആള് നമ്മുടെ അടുത്ത് ഇച്ചിരി സ്നേഹവും കാര്യം, പെണ്ണിനും ഉണ്ട് കടമ, അവനെ സ്നേഹിക്കാൻ എടുക്കുകയും ചെയ്യേണ്ട കാര്യം അവർക്കും ഉണ്ട്, ഒരുപാട് കടമകളുണ്ട്. അതിനനുസരിച്ച് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളിനും ബാക്കിയുള്ളവരൊക്കെ നമ്മൾ മാറ്റി വെച്ചാല് ഈ പെണ്ണിനെ ഒന്ന് കെയർ ചെയ്യുകയോ സ്നേഹിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്താല് ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ സഹിച്ചും ചെമിച്ചും പോകാൻ പറ്റും. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് സഹിക്കും. പക്ഷെ നമ്മുടെ കഴുത്തെ താലി കെട്ടുന്ന ഒരു പുരുഷന് നമ്മളുടെ കൊടുത്തോട്ടുള്ള സ്നേഹം എറിയും കണ്ടെങ്കിൽ അത് ഇത് നമ്മളെ സംരക്ഷിക്കാൻ ഒരാളുണ്ടല്ലോ. ബാക്കിയുള്ളവരൊന്നും നമ്മൾ നോക്കുന്നുണ്ട്. നമ്മളെ സംരക്ഷിക്കാൻ ഒരാളുണ്ടെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റെന്തെല്ലാം സഹിക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു പെണ്ണ് കല്യാണം കഴിച്ച് അവള് പല സ്വപ്നത്തോടുകൂടിയായിരിക്കും ഒരു കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലോട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പം പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റും. നമ്മളൊരു പെണ്ണിനെ കെട്ടിച്ചിടുമ്പോൾ എന്തോ നമ്മൾ പറഞ്ഞു വിടുന്നത്, അവിടെ എല്ലാം കണ്ട് സഹിക്കണം ക്ഷമിക്കും, ഓടൊക്കെ സഹിക്കണം ക്ഷമിക്കണം എല്ലാം പറഞ്ഞാ നമ്മൾ വിടുന്നത്. അല്ലാതെ ഈ അവിടെ ചെല്ലുമ്പം അവരെടുത്തിട്ട് അടിക്കണം തിരിച്ചൊന്നും പോരണമെന്നും പറഞ്ഞല്ല ഒരു പെമ്പ ഒരാക്കുന്ന ഒരു മക്കളെയും കെട്ടിച്ചു വെക്കുന്നത്. അവിടെ ചെല്ലുമ്പോ ചിലപ്പോ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അന്നേരം വീട്ടിലോട്ട് വിളിച്ച് പറയും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ അങ്ങനെയാണ്. അന്നേരം നമ്മുടെ മാതാപിതാക്കൾ എന്താ പറയുന്നത്, ഒന്നെങ്കിൽ മക്കളുണ്ടെങ്കിലും അല്ലെങ്കിൽ പിന്നെ സാമ്പത്തികം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ മക്കളുടെ ആ ഭാവി ഓർത്തൊക്കെ എല്ലാം നമ്മൾ പറയും നീ സഹിക്കണം ക്ഷമിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ഉപദേശിക്കും. അന്നേരം നമ്മളെ ഈ പെൺകുട്ടി എന്തോ അവിടെ അവർക്ക് നിൽക്കാനും പറ്റത്തില്ല, വീട്ടിലോട്ടോട്ട് വരാത്തും പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇവർ ആത്മഹത്യത്തോട്ട് പോകുന്നത്. കാരണം ഇവർക്ക് വേറെ മാർഗമില്ല, കാരണം ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാനും പറ്റത്തില്ല, വീട്ടിലോട്ടോട്ട് ചെല്ലാനും പറ്റാത്ത ഒരവസ്ഥ വരുമ്പോ ഇവര് ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോ എന്തുവാ, ഈ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് വീട്ടുകാരെയാണ് ഈ നാട്ടുകാർ മൊത്തം പറയുന്നത്. എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴേയും ആൾക്കാർക്ക് ബോധം വീഴത്തുള്ളൂ. അതുവരെ ഈ
0: ഇത് ഒരു പറ്റം ആളുകൾ, ഇത് കൂടാതെ കൂടെ തന്നെ ജീവിച്ചിട്ട് മനസ്സുകൊണ്ട് വേർപിരിഞ്ഞ് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നീട് ഒട്ടും പൊരുത്തപ്പെടാം, ഈ പറഞ്ഞതുപോലെ ആരുടെ സഹായം ഇല്ലാത്ത അവസ്ഥയിലും
1: നമ്മള് വീട്ടുകാര് സംരക്ഷിച്ചില്ലെങ്കിൽ അവരെ പിന്നെ ആര് സംരക്ഷിക്കാനായി. ഈ ദൂരെ നിന്ന് നോക്കുന്നതല്ല സ്വാതി ജീവിതം എന്ന് പറയുന്നത്. ഇവരുടെ വീട്ടിലോട്ട് ചെന്ന് അവര് അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അവര് കണ്ട് മനസ്സിലാക്കി
0: ഈ അടുത്ത് നമ്മൾ ഒരു അഡ്വക്കേറ്റിനോട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ പറഞ്ഞൊരു കാര്യം, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇന്ന് പണ്ടൊക്കെ കാണാത്ത തരത്തിലുള്ള പല പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്.
1: പ്രശ്നങ്ങളുണ്ട്, ആണുങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ പുറമേ നമ്മൾ പലരുടെയും ജീവിതത്തെടുത്ത് നോക്കുമ്പോ അവർ പുറമേ കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും നമ്മളെ തന്നെ വിചാരിക്കുകയോ ഇവർ എന്തോ ഒരു ഭാഗ്യവതികളാണെന്ന് വിചാരിക്കും. പക്ഷെ ഇവർ വീട്ടിനകത്തോട്ട് ചെല്ലുമ്പോഴാണ് ഇവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അറിയാൻ പറ്റുന്നത്. അത് ഒരുപാട് സൈക്കോവാണ്. കാരണം ഈ ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നതിനെക്കാട്ടിയും കൂടുതലാണ് മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറയുന്നത്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: കളി കൊടുക്കുമ്പോ നമുക്ക് ആ വേദന മാറുമ്പോ അതങ്ങ് മാറും. പക്ഷെ മാനസികമായിട്ടുള്ള പീഡനം എന്ന് വെച്ചാൽ അത് ഇവർക്ക് ചിലപ്പോ അഭിമാനം ഓർത്ത് ആരോടും പറയാൻ പറ്റത്തില്ല. സ്വന്തം മാതാപിതാക്കളോടത്തോ പോലും പറയാൻ പറ്റാതെ ഇവർ ഉള്ളിൽ ഒതുക്കി ഒതുക്കി ഒതുക്കി ആണ് അതൊക്കെ. കാരണം വീട്ടുകാർക്കും അവർക്കൊരു സംരക്ഷണം ഇല്ല, ഭർത്താവിന്റെ ഭാഗത്തൊന്നും ഇല്ല, ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്തൊന്നും ഒക്കെ ഇല്ലാതെ വരുമ്പോ ഇവർ ആത്മഹത്യയിലോട്ട് പോകും. അന്നത്തെ ഈ നാട്ടുകാർ വീട്ടുകാരെ പറഞ്ഞിട്ട് ഒരു കാര്യമേ ഇല്ല.
0: തീർച്ചയായിട്ടും. അപ്പോൾ ആത്മഹത്യ വക്കിൽ വരെ പോകുന്ന ചില സിറ്റുവേഷനെ പറ്റിയിട്ടാണ് ഇത് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ആത്മഹത്യയിലോട്ടൊന്നും കടന്നു പോവാത്ത തരത്തിൽ ചില ബന്ധങ്ങൾ, അതായത് ആത്മഹത്യ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മനസ്സുകൊണ്ട് ഒട്ടും ഒരു തരത്തിലും ഒരു 5 വർഷത്തിന് മേലേക്ക് ദാമ്പത്യ ജീവിതം ചെന്ന് എത്താത്ത തരത്തിലേക്ക് പല രീതിയിലും പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ആർക്കും പൊരുത്തപ്പെട്ടു പോകാനോ സഹിക്കാനോ പറ്റാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയേറെ വിവാഹമോചനങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നത്? ഇതിന്റെ കാരണമാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാനാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം.
2: ഗുഡ് മോർണിംഗ് മോള. സ്വാതി.
0: എന്തോ
2: റേഡിയോ പ്രസ്ഥാനം ഒന്ന് ഉണർന്നല്ലോ.
0: പറഞ്ഞോ.
2: ഞങ്ങള് വളരെ കുറ്റം പറയുമല്ല, ഞങ്ങള് വളരെ വിഷമിച്ചിരുന്നത് റേഡിയോയുടെ ഒരു സൗണ്ട് ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ കേട്ടുകേട്ടിരുന്നു.
0: ഓണം കഴിഞ്ഞ് ഞാനങ്ങ് യാത്രയിലായിരുന്നു.
2: ആ പക്ഷെ ഒന്നും കേൾക്കാൻ വയ്യാത്ത ഒരു ഇതായിരുന്നു ഇന്നലെ വരെയും. ഞങ്ങൾക്ക് ഇപ്പൊ സന്തോഷം, ഈ പറഞ്ഞാലൊക്കെ സന്തോഷം.
0: സന്തോഷമേ.
2: ആ ഇന്നത്തെ അഭിപ്രായത്തെ പറ്റി പറയാനാണെങ്കിൽ, മോളെ, പെണ്ണിനും ആണിനും ശയനശക്തി ഇല്ല. രണ്ടുപേരും തുല്യമായിട്ട് ഒരുപാട് കാര്യങ്ങള് അനുഭവിച്ചോണ്ടിരിക്കുക. ഇപ്പൊ സെലീന പറഞ്ഞ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, സെലീനയുടെ മോൾ ഒരുപാട് സഹിച്ചു. അത് നമ്മള് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞപ്പോഴാണ് അതിന്റെ ദുഃഖം മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ അനുഭവിക്കുന്ന ആമ്പിള്ളാരും ഉണ്ട്. മാനസികമായിട്ട് ഒരു വീട്ടിൽ താമസിച്ചും കൊണ്ട് മുന്നിൽ ഭാര്യ വേറെ പരിപാലിച്ചതിൽ നിന്ന് എന്റെ തൊട്ടടുത്ത് ഞാൻ കണ്ടോണ്ടിരിക്കുക. കണ്ട് കേട്ട് ആ തള്ളയുടെയും തന്തയുടെയും ആ കുഞ്ഞുങ്ങളുടെയൊക്കെ കരച്ചിൽ നമ്മളെപ്പോഴും കാണുമായിരുന്നു. അങ്ങനെയും ജീവിക്കുന്നവരുണ്ട്, എന്നാലും ആ ഭർത്താവ് അതിനെ കളയത്തില്ല എന്നും പറഞ്ഞും ജീവിച്ചവരുണ്ട്. ഇത് രണ്ടു ഭാഗത്തും ഉണ്ട്. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം, അവര് ഭാര്യയും ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ പെട്ടെന്ന് മാതാപിതാക്കള് കേറിയങ്ങ് ഇടപെടരുത്. നമ്മൾ അവരോട് കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒരുപാട് ത്യാഗം അനുഭവിച്ച ഞങ്ങൾ തള്ളയും തന്തയും ഒക്കെ ജീവിച്ചത്.
0: ഒരു കാര്യം പറഞ്ഞോളട്ടെ.
2: മനസ്സുകൊണ്ട്
0: വേർപിരിഞ്ഞ ഒരാൾക്ക് ഇനി ആര് വന്ന് ഉപദേശിച്ചു എന്ന് പറഞ്ഞാലും പിന്നെ പൊരുത്തപ്പെട്ട് വെറുതെ അഭിനയിക്കുമായിരിക്കും.
2: പൊരുത്തപ്പെട്ട് അത് ശരിയാ മോളെ. മാനസികമായി അവര് അകന്നു കഴിഞ്ഞാ പാടാ.
0: അമ്മ അനുഭവിച്ച ദുഃഖം വേറൊരാൾക്ക് പറയുമ്പോ അതിന്റെ പകുതി മാത്രമേ അവരെടുക്കത്തുള്ളൂ. അനുഭവിച്ച വേദന അമ്മയ്ക്ക് മാത്രമേ
2: അറിയാം. എന്റെ പൊന്നുമോളെ, ഞങ്ങളൊക്കെ അനുഭവിച്ച, എനിക്ക് 50 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, 30 വർഷം കൂടി ഞാൻ ജീവിച്ചെങ്കിലും ഒരു ജീവിതത്തിലും ഒരു സുഖ സൗകര്യത്തിലുമല്ല ജീവിച്ചത്. കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾക്ക് വീട്ടിൽ ചെന്ന് കയറാനൊക്കത്തില്ല. ഇളയതുങ്ങൾ വളർന്നു വരുന്ന് സഹിച്ച് സഹിച്ച് നമ്മള് പട്ടിണിയും പാടും ഒക്കെ ആയിട്ട് പിടിച്ച് പറ്റി ജീവിച്ച് കുഞ്ഞുങ്ങളെ കെട്ടിച്ച് ആ ദുഃഖം അറിഞ്ഞ് എന്തോ ദൈവത്തിന്റെ ഭാഗ്യം എന്റെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹവും, അല്ലാതെ എന്റെ വലിപ്പമല്ല. എന്റെ കുഞ്ഞുങ്ങൾ ഉപയോഗനേരെ നിന്നത് കൊണ്ട് അവരെ ഒരുവിധം മാന്യമായിട്ട് ഞെട്ടിച്ച് പോയെടുത്തും കുഴപ്പമില്ല. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ വരണമെന്നില്ല. വീട്ടുകാർ അറിഞ്ഞു കെട്ടിക്കുന്നിടത്തും ഒരുപാട് പ്രശ്നങ്ങളാ. നമ്മൾ മുമ്പേ കയറി
0: പരിഹരിക്കാൻ വന്നാലും മനസ്സുകൊണ്ട് അകന്നവർക്ക് ഒരിക്കലും ഒരാൾക്കും
2: ഒരിക്കലും പറ്റത്തില്ല മോളെ. ഞാനിവിടെ കോടതി വാദമല്ലായിരുന്നു കച്ചവടം ചെയ്തത്. ഒരുപാട് പേരുടെയും പെണ്ണിന്റെ ആണിന്റെ എല്ലാം, പെണ്ണ് തയ്യാറാകുമ്പോ ആണ് തയ്യാറാവത്തില്ല, ആണ് തയ്യാറായി എല്ലാത്തിനും താന്നു കൊടുക്കുമ്പോ പെണ്ണ് വരത്തില്ല. കാരണം എന്ന് പറയുന്നത് അവര് ദുഃഖം അനുഭവിക്കാതെ ജീവിച്ച് പിന്നെ അവിടെ ചെല്ലുന്നിടത്ത് പല ഒരു കുടുംബമായ തട്ടിയും കലവും തട്ടിയും മുട്ടിയും ചെയ്യും, പല പ്രശ്നങ്ങളും ഉണ്ട്. അത് ഏറെക്കുറെ മോളെ നമ്മള് തള്ളയും തന്തയും മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ഉപദേശിച്ചും അതല്ല തീരെ ഒത്തില്ലേയും നമുക്ക് അതിന് ഇടപെടേണ്ട ആളുകളുണ്ട്. അവരെ വിളിച്ച് ഇവരെ ഒന്നിച്ചിരുത്തി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ ശരിയും തെറ്റും എവിടാന്നുള്ളത് മനസ്സിലാക്കാം. ഇത് ഒന്നും എന്നെ ഞങ്ങളുടെ വീട്ടിലും ഒക്കെ നടന്നിട്ടുണ്ട്. ഒരു കാര്യം ആരാരെ അറിയിക്കാതെ എന്ന് മാതാപിതാക്കളെ എന്ന് പെണ്ണിനെ എന്നെ വിളിച്ചോണ്ട് വരും. ഇന്ന് അതിന്റെ പുറകെ കിടന്ന് ഓടി ഓടി എന്തോ ഒരു വിഷമങ്ങളാണ് അനുഭവിക്കുന്നത്.
0: തീർച്ചയായിട്ടും
2: നമ്മൾ അങ്ങനല്ല മോളെ ഒരു കാര്യങ്ങൾ പരിഹരിക്കുന്നത്. നമ്മളൊരു കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് പല ന്യായങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഒരു ബന്ധം ഒഴിച്ചുവിടാൻ ഭയങ്കര എളുപ്പമാ, പക്ഷെ അത് കൂട്ടിച്ചേർക്കാനാ മോളെ പാട്.
0: തീർച്ചയായിട്ടും അമ്മ, തീർച്ചയായിട്ടും അമ്മ പറഞ്ഞത് എത്ര ശരിയാണ്. പിന്നീട് മനസ്സുകൊണ്ട് ഒരു ഒരു പൊരുത്തം ഉണ്ടാകണം. എത്രയൊക്കെ ആണെങ്കിലും നമ്മൾ ചെറിയ പരാതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും മനസ്സുകൊണ്ട് പൊരുത്തം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ജീവിക്കാം എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. അതും പറ്റാത്തപ്പോഴാണ് അങ്ങനെ അറ്റം വരെ നോക്കിയിട്ടാണ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് സാധാരണ പോകുന്നതെന്നാണ് എന്റെ ഒരു തോന്നൽ. നിങ്ങൾക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഹലോ.
0: ഹലോ.
3: കല്ലേരി ഭാഗത്തുനിന്ന് തങ്കമ്മ തോമസ്
0: ടീച്ചറേ. ഒരേ സമയത്ത് എന്റെ മനസ്സിലേക്ക് കയറി വരും ലക്ഷ്മി
3: ടീച്ചറും മറന്നില്ലല്ലോ.
0: അങ്ങനെ മറക്കാൻ പറ്റുമോ?
3: ഞാനും ഇങ്ങനെ ദോശയും സാമ്പാറും ഒക്കെ ശരിയാക്കി വെച്ചിട്ട് മോളെ ഒരു ശബ്ദം കേൾക്കാൻ നേരിട്ടൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞു വന്നതാ.
0: ആണോ? സന്തോഷം ടീച്ചറെ, സന്തോഷം. അപ്പൊ പറഞ്ഞോളൂ ടീച്ചറിന്റെ ഒരു അഭിപ്രായത്തില്. ഒരുപാട് പേരെ കാണുന്നതാണ്, അറിയുന്ന ആളാണ്.
3: സൈക്കോളജിയും പഠിച്ചല്ലയോ ഞങ്ങൾ ടീച്ചേഴ്സായിട്ട് വരുന്നത്. അതും പഴയ ആളുകൾ. എനിക്ക് 78 വയസ്സുണ്ട്. അന്നേരത്തേക്ക് കുറെ അനുഭവങ്ങളും ഉണ്ട്. പക്ഷെ ഇതെല്ലാം പറഞ്ഞാലും ഇപ്പോഴത്തെ കണ്ട് കണ്ട് മനുഷ്യൻ അനുകരണമാണ്. അനുകരണം അനുകരണം എന്ന് പറയാ, കുഞ്ഞുങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. ഒരു വീട്ടിൽ രണ്ട് മക്കളുള്ള വീട്ടിൽ ഒരു കുഞ്ഞ് ആൺകുഞ്ഞങ്ങ് തൂങ്ങി മരിച്ചു. ദൈവഭയത്തിലും ഒക്കെ വളർത്തിയതാ. ഒടുക്ക അവൻ എന്തോ വിചാരിച്ച്, യോ എനിക്ക് മാത്രം ഇത്രയും പിന്നെ പീഡനം അല്ലെ, എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെ വന്നല്ലോ എന്നും പറഞ്ഞ അവനെ 10-ാം ക്ലാസ് പഠിച്ചപ്പോ ഇവിടെ അടുത്താ തേവലക്കരെ അവനങ്ങ് മരിച്ച്. അതോ തന്തമകളി ഗൾഫിൽ 1.5 ലക്ഷം രൂപ തള്ള പിന്നെ സ്കൂളിലെ HM അങ്ങനെ വളർന്നു വന്നിട്ട് ചുരുക്കം എന്തുവാ, കുഞ്ഞുങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ല. ഉൾക്കൊള്ളാൻ ഒക്കാതെ വരുന്നെന്ന് പറയുന്ന അവര് ഇപ്പോഴത്തെ യുഗത്തിൽ ഇങ്ങനെ ആയിരിക്കുക. പിന്നെ ദൈവഭയവും അനുസരണയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ ഇത് സഹിച്ചും കുറെയൊക്കെ ക്ഷമിച്ചും അത് ഇവരെ പിടിച്ച് ഞങ്ങളുടെ ആണെങ്കിൽ പള്ളിയിൽ നിർത്തുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങള് ദൈവത്തെ ഭയന്ന് നിങ്ങളുടെ മധ്യസ്ഥമായിട്ട് ദൈവമുണ്ട്, ആ ദൈവഭയവും കൊടുക്കുന്നുണ്ട്. കുറെ പറഞ്ഞ് പറഞ്ഞു കുറെ പേര് ഉൾക്കൊള്ളും. കുറച്ചു പേർക്ക് അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് ആയിട്ടില്ല. ഇപ്പോഴത്തെ യുഗത്തിന്റെ ഒരു സംഭവ വികാസമാണ്.
0: അതെ, തീർച്ചയായിട്ടും. കാലം മാറുന്നതനുസരിച്ച് ആളുകളുടെ ചിന്തയും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. ആർക്കും
3: ക്ഷമിക്കാനൊന്നും
0: പറ്റില്ല. എല്ലാവർക്കും എന്താ പറയാ, ആത്മാഭിമാനൊക്കെ വളരെ ചിന്തിക്കുന്ന ആളുകളാണ്.
3: അതെ.
0: ഓക്കെ ടീച്ചറെ, അപ്പൊ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ.
3: ഓക്കെ ഓക്കെ മോളെ, താങ്ക് യു.
0: ഓക്കെ, ദോശ കഴിക്കാൻ തുടങ്ങിയോ?
3: ഇല്ല, തുടങ്ങിയില്ല.
0: ഓക്കെ ടീച്ചറേ, ശരി ശരി,
3: വരാമെങ്കിൽ തരാ കഴിക്കാം. നമുക്കൊന്നിച്ച്
0: ഒരു ദിവസം എത്താം. എത്താലോ?
3: ഹലോ,
0: ഒരു ദിവസം എത്താലോ ടീച്ചറെ? അപ്പൊ ഞാൻ അങ്ങ് വന്നേക്കാം.
3: ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ
0: ഓക്കെ ടീച്ചറെ. അപ്പൊ നമ്മുടെ ടീച്ചറായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മള് ഈ ഒരു വിവാഹമോചന കേസ് എന്തുകൊണ്ട്, നമ്മളിപ്പോൾ പലപ്പോഴും ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ വീഡിയോസ് ആണെങ്കിൽ പോലും കല്യാണം കഴിക്കുന്ന ആ ഒരു സമയത്ത് അവർ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ അവർ പറയുന്ന കാര്യങ്ങളുമായിട്ട് ഒരു 10 വർഷത്തിന് കമൻറ്റുകളും അങ്ങനെ തന്നെയാണ് കൂടുതലും വരുന്നത്. കുറച്ച് കാലം കഴിഞ്ഞ് നോക്കാം എന്തുകൊണ്ടാണ് ആ ഒരു ആദ്യത്തെ വിശ്വാസം, ആദ്യത്തെ ഒരു സംഭവം, എവിടെയാണ് ഇത് മാറിപ്പോകുന്നത്, എവിടെയാണ് ഇതെനിക്ക് പറ്റാത്ത ആളാണ്, എവിടെയാണ്, എന്തായിരിക്കാം അതിൻ്റെ ഒരു റീസൺ, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
1: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം. മഹത്തായ 30ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയേറെ വിവാഹമോചനങ്ങൾ നടക്കുന്നത്? ഇതിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം.
0: നമസ്കാരം ചേച്ചി, പറഞ്ഞോളൂ.
1: എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. നമ്മൾ പറയുന്ന ഈ അമ്മായിയമ്മ പോരും ഭർത്താവിന്റെ പീഡനവും ഒന്നുമല്ലാത്ത ചില കാരണങ്ങളും കൂടി ഉണ്ടാകും. അപ്പൊ അത് മനസ്സിലാക്കി പോകുന്ന രക്ഷകർത്താക്കളാണെങ്കിൽ ഒരു പക്ഷേ അധികം വൈകിക്കാതെ ഒഴിവാക്കിയെടുക്കുക. എന്റെ അഭിപ്രായം അതാണ്. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ, അത് ജീവിച്ചു തീർക്കുക. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ ഒരു ജന്മം മൊത്തം പാഴാക്കുന്നവരുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടവരെ ഒഴിവാക്കി മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ട ചില സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് പുറത്ത് പറയാൻ വയ്യാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ രക്ഷകർത്താക്കളെ അറിയിക്കുക, തിരിച്ചു കോരുക. പുതിയ തലമുറയുടെ അക്കാര്യത്തിൽ എനിക്ക് ഇഷ്ടമാണ്. കാരണം അവരിങ്ങനെ ത്യാഗം സഹിച്ചൊന്നും കിടക്കത്തില്ല. കാരണം എന്ന് വെച്ചാല് പണ്ടത്തെ കൂട്ടല്ല. പണ്ട് നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വീട്ടിലെ ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റേ വീട്ടിൽ ചെന്ന് കൃഷി എങ്ങനെയുണ്ട് ഇതുണ്ട് നോക്കിക്കണ്ടങ്ങ് കെട്ടിച്ചു വിടുകയാണ്. കാരണം അന്നം കിട്ടും, ആഹാരം കിട്ടുമല്ലോ എന്നുള്ള ഒരു കാലമായിരുന്നു നമ്മളുടെ പഴയ തലമുറ. ഇന്നതല്ല, എല്ലാവരും സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഏൺ ചെയ്യാൻ മിടുക്കരാണ് പുതിയ തലമുറ. ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പൊ ഒരു സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്ന, ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയില്ല. അപ്പൊ പരസ്പരം രണ്ട് ഭാഗത്തുള്ള വീഴ്ചകൾ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നവർ പൊരുത്തപ്പെട്ടു പോവുക, അല്ലാത്തവർ വളരെ നേരത്തെ ഒഴിവാകുക. ഒഴിവായാൽ രണ്ടുപേർക്ക് രണ്ട് ലൈഫ് കിട്ടും. ഒരു ജീവിതം മൊത്തം മരിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട കാര്യമില്ല.
0: രണ്ടുപേരുടെ ലൈഫ് അവിടെ പോവില്ല, സമാധാനമായിട്ട് ജീവിക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും
1: രണ്ടുപേരും പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒഴിവായി കൊടുക്കുക. ബാക്കിയുള്ളവർക്ക് ഒരു ജീവിതം കിട്ടണമെങ്കിൽ അവർ ജീവിച്ചോട്ടെ, എന്തിനു നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം കളയുന്നത്? നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് വേറെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ അവരോടൊപ്പം ജീവിക്കുക. കാരണം ഒരു ത്യാഗം ഒരു ജന്മം മൊത്തം പാഴാക്കി കളയല്ല ഭൂമിയിലെ ഉള്ള ജീവിതം.
0: ഒരു ജീവിതമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല. ക്ഷമിച്ചോ, അത്രയും പൊറുക്കേണ്ട കാര്യമൊന്നുമില്ല.
1: മരണം എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരമല്ല. സൂയിസൈഡും മറ്റേതൊന്നും അതൊക്കെ പറഞ്ഞ് തിരുത്തി രക്ഷകർത്താക്കൾ.
0: അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യർക്ക് എപ്പോഴും ആളുകളിൽ പ്രതീക്ഷയുണ്ടെന്നേ. ഇപ്പൊ കൂടെ ജീവിക്കുന്ന ആൾ ഇങ്ങനെ പെരുമാറും അല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കും, അവർ കുറെ പ്രതീക്ഷകളോട് പോയിട്ട് അതൊന്നും കിട്ടാതെ വരുന്ന സമയത്ത് ഇനി ഒരു വഴിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവർ പതറി പോകുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്.
1: പല ജീവിതങ്ങളിലും ഒരുപാട് പരാജയങ്ങളുണ്ട്. പിന്നെ ചിലരൊക്കെ ഈ കുട്ടികളെ ഓർത്ത് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് ഫാമിലി ഉണ്ട്. പിന്നെ ഒന്നുണ്ട്, ഈ കുഞ്ഞുങ്ങളാണ് ഇതിന്റെ ഇടയിൽ കിടന്ന് വിഷമിക്കുന്ന മൊത്തം.
0: അതെ അതെ,
1: ഈ പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്ന് നട്ടം തിരിയുന്ന കുട്ടികൾ. കാരണം അതുങ്ങൾ ഈ കണ്ടു വളരുന്ന, ഈ ഞാൻ പറഞ്ഞ 7 വയസ്സുവരെ അതിന്റെ ജീവിത രീതി എന്ന് പറയുന്ന ഈ വീട്ടിൽ കണ്ടു വളരുന്ന കാര്യങ്ങളാണ്.
0: അതെ,
1: അപ്പൊ ആ ഒരു തലമുറയിലെ കുഞ്ഞുങ്ങൾ ഈ ഇതൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒത്തിരി വലിച്ചു നീട്ടിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെയും പൊരുത്തപ്പെടാൻ പറ്റാത്തവർ ഒഴിവായി പോവുക. അല്ലാതെ നേരത്തെ കൊച്ചിയിൽ ഒരു ഞാൻ താമസിച്ചിരുന്ന ഒരു ആന്റിയുടെ വീട്ടിലെ ആന്റി ആംഗ്ലോ ഇന്ത്യനാണ്. ആന്റിയുടെ ഒരു മോള്, ആന്റി പറയുന്ന കഷ്ടപ്പാടിന് 5-6 പെൺപിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. കെട്ടിച്ചുവിട്ട മൂത്ത മോള് പലപ്പോഴും മടങ്ങി വരാറുണ്ട്. ബോട്ട് കയറി അപ്പുറത്തുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. എന്നിട്ട് പറയുകയാണേ, വരുമ്പോ ഒരു കരിപ്പോട്ടി കവി, കരിപ്പോട്ടി അന്ന് പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന കാലമല്ല. ഒരു ഇച്ചിരി ശർക്കരയുടെ കഷ്ണം എടുത്ത് കൈ കൊടുക്കുമെന്ന്, ഈ കട്ടൻ ചായ അതിന് അത് മുക്കിയാണ് കഴിക്കുന്നത്. അത്രയും പ്രാരാബ്ധമുള്ള വീടാണ്. ഇപ്പൊ പറയാ, ബോട്ട് കെട്ടി വരെ കൊണ്ടുവിടും, അടുത്ത വണ്ടിക്ക് തിരിച്ചു വിടുന്നു. കാരണം ഇങ്ങോട്ട് വരുത്താതെ, കാരണം അത്രയും വലിയ അങ്ങനെ ഒരു ജീവിച്ചു, നന്നായിട്ട് ജീവിച്ചു, രണ്ട് മക്കളൊക്കെ ആയി നല്ലതായിട്ട് പോയി. ഇച്ചിരി ഒരു മാനസിക പ്രശ്നം പോലെ നടത്തിനുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ടും അവര് പൊരുത്തപ്പെട്ട ആ വീടുമായിട്ട് കഴിഞ്ഞുകൂടി. അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്, ഒഴിവാക്കിയെടുക്കാനൊന്നും പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല. അപ്പൊ എല്ലാവരും നന്നായിരിക്കട്ടെ.
0: തീർച്ചയായിട്ടും. അപ്പോ ഈ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ, ആളുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. ഒരിക്കലും ഒരു ദാമ്പത്യ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ഒരു കാരണവും ഇല്ലാതെ ആരും കളയില്ല എന്ന് തന്നെയാണ് എനിക്ക് എന്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് ക്ഷമയുടെ അങ്ങേ അറ്റം ചെന്നിട്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 ഇൻ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ്. നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിവാഹമോചന കേസുകൾ കൂടാനുള്ള ഒരു കാരണം എന്നായിരുന്നു കുറെ പേര് വ്യത്യസ്തമായിട്ടുള്ള പല പല അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മുടെ വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരാളെ പൂർണ്ണമായും പറ്റാത്ത, സഹിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് വേണ്ട എന്ന് വെക്കുന്നത്. അപ്പോൾ മനസ്സുകൊണ്ട് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പിന്നീട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം മനസ്സാണ് എല്ലാത്തിൻ്റെയും ഒരു പൊരുത്തം അല്ലേ. മനസ്സുകൊണ്ട് ചേർന്ന് നിർത്തുന്നവർക്ക് അല്ലെങ്കിൽ ചെറിയ വഴക്കുകൾ കൊണ്ടൊന്നും ഒരിക്കലും അവരെ പിരിക്കാനൊന്നും സാധിക്കില്ല. പിന്നെ ഓരോരുത്തർക്കും പറയാൻ 1000 കഥകളുണ്ടാവും. അവരവർ അനുഭവിച്ച വേദനകൾ അവരവർക്കും മാത്രം അറിയാം. അപ്പം വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാണ് വിവാഹമോചന ബന്ധങ്ങൾ, ഏത് ബന്ധങ്ങളിലും ആയിക്കൊള്ളട്ടെ, അത് ബ്രേക്കപ്പ് ആവാനുള്ളൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് സഹനത്തിൻ്റെയും ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കടന്നു വരുമ്പോൾ മാത്രമാണ് ഒന്നിനെ ഉപേക്ഷിക്കുക എന്നൊരു സ്റ്റേജിലേക്ക് മനുഷ്യനെത്തുക. അപ്പോൾ എപ്പോഴും സ്നേഹമുള്ളവരെന്നും ഒന്നായി തന്നെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകര പാസഞ്ചർ ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കൃത്യം 7 നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
7: വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

When is a very mobile?

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
4: ത്രില്ലടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
7: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
4: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
7: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.

0: ഒരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

സുവിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 91.2.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
4: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
4: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോ നടത്തുന്നത്.
4: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
4: നടത്താം.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
1: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
5: താൻ എന്റെ ഒപ്പം പാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു ബാലസാഹിത്യ കൃതിയാണ്. കുട്ടികൾക്ക് വേണ്ടി വളരെ ഗൗരവമായ എഴുത്തുകൾ നടത്തുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകം ഡാലി അമ്മൂമ്മയുടെ പുഴ. DC Books

0: മാമ്പഴം സീരീസിൽ ഇറക്കിയ ഒരു പുസ്തകമാണ്. വി ശനിലാലാണ് എഴുത്തുകാരൻ. ഉടൽ ഭൗതികം എന്ന നോവലിൽ തുടങ്ങി നരതപ്പാട്ടിലേക്കുള്ള ബസ്, സമ്പർക്കക്രാന്തി, ഇരു, അടി തുടങ്ങിയ നിരവധി രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഗൗരവമുള്ള കഥകളും നോവലുകളും എഴുതിയ ആളാണ് ശനിലാൽ. ശനിലാൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കഥയാണ് ഡാലിയമ്മയുടെ പുഴ. ആ കഥയും മറ്റൊരു കഥയും ചേർത്ത്, തീവണ്ടിയിലൊരു കിളി എന്ന കഥയും ചേർത്ത് ആണ് DC ബുക്സ് ഈ ചെറിയ കഥാസമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത്. ഡാലിയമ്മയുടെ പുഴ ഒരു വലിയ സൗഹൃദത്തിന്റെ കഥയാണ്. ഗാഠമായ ഒരു സൗഹൃദം, ആത്മസൗഹൃദം. അവിടെ ഡാലിയമ്മയ്ക്ക് പുഴയാണ് എല്ലാം. പുഴയോട് അമ്മുമ്മ സംസാരിക്കും, അമ്മുമ്മ ദേഷ്യപ്പെടും, വഴക്കു പറയും, പരിഭവിക്കും, മിണ്ടാതിരിക്കും, ചവിട്ടുകൊടുക്കും. അങ്ങനെ അങ്ങനെ അമ്മുമ്മയും പുഴയും കൂടി അവിടെ ജീവിച്ചു. നീ മര്യാദയ്ക്ക് പൊയ്ക്കോ, പുഴ പറഞ്ഞു. ഇല്ലടി, ഞാനിവിടെ കിടന്ന് ചത്തോളാം. ഡാലിയമ്മ പുഴയുടെ മടിക്കുത്തിനിട്ടൊരു ചവിട്ടു കൊടുത്തു. പുഴയ്ക്ക് കലി വന്നു. അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ നിയർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനും മറന്നില്ല. പോണെങ്കി പൊയ്ക്കോ, ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടാൻ പോണെന്ന് നീ നോക്കിക്കോ. നെടുമങ്ങാടിന്റെ സഹജമായ ഗ്രാമ്യ ഭാഷയിൽ ഡാലിയമ്മ പുഴയോടുള്ള സൗഹൃദം പറയുകയാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഡാലിയമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കരടിക്കുഞ്ഞിനെ കണ്ടു, ഒരു ആട്ടിൻകുട്ടിയുടെ വലിപ്പം. അമ്മുമ്മ കുടിലിനകത്ത് കൊണ്ടുവന്ന് അതിനെ ആട്ടിൻപാൽ പിഴിഞ്ഞു കൊടുത്തു. നീ കുടിപോലും, ലോകത്തുള്ള എല്ലാ തള്ളമാരെയും പാല് പാല് തന്നെ. കുഞ്ഞിനിടയ്ക്കിടെ ഡാലിയെ നോക്കിക്കൊണ്ട് പാൽ കുടിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കഥകളാണ് വരുന്നത്. പുഴ ഇടയ്ക്കിടയ്ക്ക് അമ്മുമ്മയെ കാണാൻ വരും. അങ്ങനെ അമ്മുമ്മയും പുഴയും കൂടി വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്താണ് ഇടയ്ക്ക് പെരുമ്പാമ്പും കുഞ്ഞു വരുന്നുണ്ട്, ആ കുഞ്ഞിനെ താലോലിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തോണിയിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ ഡാലിയമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂരക്കസയിൽ കയറിയിരുന്നു. ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. തേയിലുള്ള കേട്ടടാ മോനെ, അമ്മുമ്മ ചോദിച്ചു. അത് കേട്ട് മെമ്പറും മണ്ണിലൂറ്റുന്ന പയലുകളും കൂടി എന്ന് വാപത്ത് ചിരിച്ചു. ഡാലിയമ്മുമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ? ഓ, അത് ഞാനും പുഴയും ചേർന്ന് തന്താരിച്ച് തീരുമാനിച്ച് അയച്ചാണ്. പുഴ പറഞ്ഞ് തൂക്കി കൊല്ലാൻ പോണവരെയൊക്കെ അങ്ങേരിക്ക് ഹർജി കൊടുക്കുമോ ശിക്ഷ ഇളവ് ചെയ്യാൻ ചെയ്യാനെ കൊണ്ട് ചട്ടം ഉണ്ടെന്ന്. പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണല്ലേ, അതിങ്ങനെ പല നാടുകൾ ചുട്ടണല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാരി പിള്ളേരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. അമ്മുമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് നിന്നെ കണ്ടൊരു ചൊടിയില്ലല്ലോടാ. ഈ പുഴയിൽ നല്ല ഒടവ മീൻ കിട്ടും. ഒന്നിനെ പിടിച്ച് ചമ്പാവരിയിൽ ഇട്ട് കഞ്ഞി വെച്ച് കുടിക്കണം. തടി പാലം പോലെ വരും. ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്ന അപകടമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്, കളക്ടർ തുടർന്നു. വളരെ നിസ്സാരമായൊരു നോട്ടം മാത്രമായിരുന്നു അമ്മുമ്മയുടെ മറുപടി. കുടി മോനെ, ഇത് നീ കുടിക്കണ വിഷച്ചായയല്ല. ദിവസവും പുഴ എനിക്കൊരു തേയിലച്ചെടി വീഴുന്നുകൊണ്ട് തരും. ഓളത്തിലിട്ട് ഉരുട്ടി ഉരുട്ടി എന്റെ മുറ്റത്ത് ഇട്ടം വെച്ച് പോവും. അത് ഉണക്കിയെടുത്ത തേയിലയാണ്, കുടി. കളക്ടർ കുടിച്ചു. സംഘം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ കളക്ടർ ആവശ്യപ്പെട്ടു, ഡാലിയമ്മൂമ്മ ഇവിടെ നിന്ന് താമസം മാറണം. ചായ കൊള്ളാമോ കൊച്ചേ? നഗരത്തിൽ എല്ലാ സൗകര്യമുള്ള ഫ്ളാറ്റിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണം അമ്മുമ്മയ്ക്ക് കഴിയാം. ഈ പുഴയും കൂടി നീ അതിനകത്ത് താമസിപ്പിക്കുമോ? അമ്മുമ്മ എടുത്തടിച്ച പോലെ ചോദിച്ചു. കളക്ടർ മൗനമായി. ഒരു കാര്യം ചെയ്യാം, ഡാലിയമ്മൂമ്മ താമസിക്കുന്ന ഫ്ളാറ്റിന് കിള്ളി എന്ന് പേരിടാം. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ടബും ഉണ്ടാക്കി തരാം. വരണം. വരൂല. വയസ്സായതിന്റെ ഉടപ്പുറത്തുള്ള ചവാ മുറ്റിട്ട് നീ ആണെങ്കിൽ പോവുകൂടാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. കളക്ടർ എഴുന്നേറ്റു. അവർ തിരികെ പോയി. പിന്നീട് അവസ്ഥ മാറുകയാണ്, സംഗതികളെല്ലാം മാറുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വികസനം, സുസ്ഥിര വികസനമെല്ലാം നടക്കുന്നതെന്ന് നമുക്കറിയാം. ആ വികസനത്തിലൂടെ ഡാലിയമ്മയെയും പുഴയെയും അവർ അകറ്റുകയാണ്. അങ്ങനെ അകറ്റി കഥയുടെ അവസാനത്തിലേക്ക് അടക്കുകയാണ്. ഈ കഥ പൂർണ്ണമായി നിങ്ങൾ വായിക്കുക തന്നെ വേണം, ഈ കഥ ഉൾക്കൊള്ളുകയും വേണം. ആ കഥയുടെ അവസാനം ഇങ്ങനെയാണ്. 13-ാം നിലയിലെ കിള്ളി എന്ന് പേരിട്ട അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലക്കം നോക്കി അമ്മുമ്മ ദിവസങ്ങൾ തള്ളിരിക്കി. മഴ തുടങ്ങി. വിഷാദിയായി ഒഴുകുകയായിരുന്ന പുഴയ്ക്ക് കലിയിളകി. ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടി ഇറങ്ങി. നഗരത്തിലെ മുടുക്കുകളിലും വീടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു, ഡാലി, ഡാലി. തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തെ അതിന്റെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി. അസംഖ്യം ജലജീവികൾ നഗരഗൃഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി. പുഴ പിന്നെയും അന്വേഷണം തുടർന്നു. ഒടുവിൽ ഡാലിയമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ ഫ്ളാറ്റിന്റെ പുറത്തു വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്തിന് നിലവിളിയോടൊപ്പം ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിച്ചിരിച്ചു. നിനക്കെന്താടി താഴത്തെ നിലയിൽ താമസിച്ചൂടായിരുന്നു? എന്ത് പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്? പുഴ ചോദിച്ചു. പോടി, ഡാലിയമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ചു കൊടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി. അടുത്ത കഥ തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയാണ്. തീവണ്ടിയിൽ ഒരു കിളിയിലും ഇത്തരത്തിലുള്ള ചില വ്യത്യസ്തമായ സംഭവങ്ങളാണ്. മാമ്പഴക്കാലം. നീർമാവ് നിറയെ പൂത്തുലഞ്ഞു കായ്ച്ചു. നല്ല മധുരമുള്ള മാമ്പഴങ്ങളുമായി അതൊരമ്മയെപ്പോലെ ആഹ്ലാദിച്ചു നിന്നു. ആയിടെ അങ്ങ് വടക്കൻ പർവ്വതത്തിൽ നിന്നും പാർന്നു വന്ന ദേശാരണക്കിളി നീർമാവിന്റെ ചില്ലയിൽ വന്നിരുന്നു. കാവിൽ വന്നുകൂടിയ പക്ഷികളിലൊന്നായിരുന്നു അത്. ഒരു ചാരസുന്ദരി. പരന്ന കൊക്കും നീണ്ട കാലുകളുമാണ് അവൾക്ക്. മാവിന് അവളെ ഇഷ്ടമായി. കിളിക്ക് മാവിനെയും. ഉമ്മ കിളി മാവിനൊരു ഉമ്മ കൊടുത്തു. മാവ് കിളിയെ ചിതകൾ കൊണ്ട് ചേർത്തണച്ചു. ഇങ്ങനെ തുടങ്ങുന്നു ആ കഥ. ഈ കഥകളുടെ പ്രത്യേകത, ഈ കഥകൾ ഇന്നത്തെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ പ്രത്യേകം പറയുന്നതിന്റെ കാരണം, ഇന്നത്തെ കുട്ടികൾക്ക് പ്രകൃതി അറിയില്ല. പ്രകൃതിയെ അറിയില്ല. മണ്ണിലേക്ക് അവർ ചവിട്ടുന്നില്ല. മണ്ണിൽ ചവിട്ടി നടക്കുന്നില്ല. അവർ ദന്തഗോപുരവാസികളായി മാറുന്നു. അവർ ഫ്ളാറ്റുകളിൽ ഇങ്ങനെ വസിക്കുകയാണ്. അവരുടെ കൈകളിൽ മൊബൈൽ ഫോൺ മാത്രമാണ്. അവർ ഇത്തരം പാട്ടുകൾ കേൾക്കുന്നില്ല. ബിലോത്തെ ഹാലീസേ ദുനിയാ പോതുമി ഉലോനാ ഫുലീസേ ഫൂൽ ബിലോനെ ഹാലോനെ ബോൽ ഗോസർ ഡലാത്തെ ഗൈസേ കൂലിയെ കൂ കൂ കോയ്. ഒന്നിച്ചും പാടിയ പാട്ടാണിതിനകത്ത്. ഈ പാട്ടിന്റെ അർത്ഥം ആർക്കും അറിയില്ല. ഇതിൽ വലിയ ബിംബകൽപ്പനയോ അലങ്കാരമോ ഇല്ല. പക്ഷേ ഇത്തരം ചില പാട്ടുകളാണ്. ഇത്തരം ഒരു കഥ എഴുതാൻ ഷിലിനാലിനെ പ്രേരിപ്പിച്ചത് ഷില്ലാലിന്റെ ഗ്രാമ പരിസരത്തുള്ള ജീവിതമാണ്. അമ്മ ഞങ്ങൾക്കൊരു പാട്ടും ഒരു കഥയും മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഒരാൾ കിണർ കുടിച്ചു. കുഴിച്ചു കുഴിച്ച് ഒരുപാട് താഴെ എത്തി അയാൾ ഞെട്ടിപ്പോയി. അതാ അവിടെ ഒരു ഗ്രാമം, അവിടെ ഒരു വീട്, അവിടെ ഒരു അമ്മ അമ്മിക്കല്ലിൽ തേങ്ങയൊരുക്കുന്നു. ഒരു പൂവൻകോഴി വീടുമുറ്റത്ത് കൂവുന്നു. ബാല്യകാലത്ത് ആ കഥ കേൾക്കുമ്പോൾ ഉള്ളിൽ പതിഞ്ഞ ചിത്രം ഒട്ടും മങ്ങാതെ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു. അരുവി അരുവി കൊച്ചരുവി എവിടെ കോടി പോണു നീ, എവിടെ നിന്നോടി വരുന്നു നീ, അങ്ങ് കിഴക്കൊരു മലയുണ്ട്, അവിടെ തെളിനീർ കുളമുണ്ട്. ആ അമ്മയുടെ പാട്ടിൽ നിന്നാണ് ഈ കഥയുടെ പിറവി, ഈ കഥകളുടെ പിറവി. ഒരുപക്ഷെ മനുഷ്യരെ കണ്ടറിയാൻ, മനുഷ്യരുടെ ജീവിതം കണ്ടറിയാൻ, അവരുടെ രാഷ്ട്രീയം കണ്ടറിയാൻ പോലും ഷെല്ലാൽ എന്ന എഴുത്തുകാരനെ പ്രേരിപ്പിച്ചത് ഈ ഗ്രാമ പരിസരമായിരിക്കും. ഡാലിയമ്മയുടെ പുഴ, വി ഷിനിലാൽ, ഡി സി ബുക്സ്. നന്ദി.
1: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
2: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: ഇന്ത്യയിലെ സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയിൽ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
1: എടി മെടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
6: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
8: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയം, കേരള സർക്കാർ, കുടുംബശ്രീ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന DDUGKY 2.0 സൗജന്യ നൈപുണ്യ പരിശീലന പദ്ധതിയിലേക്ക് ഗ്രാമീണ മേഖലയിലെ യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൊല്ലം ജില്ലയിലെ കുടുംബശ്രീ DDUGYK പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സമേരു ഗ്ലോബൽ സപ്പോർട്ട് സോഷ്യൽ മുഖേന നടപ്പാക്കുന്ന വിവിധ സൗജന്യ നൈപുണ്യ പരിശീലനം വഴി ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. നിലവിൽ ഗ്രാഫിക് ഡിസൈനർ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള 18 മുതൽ 35 വയസ്സുവരെ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഗ്രാമീണ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് പഠന ഉപകരണങ്ങൾ, താമസം, ഭക്ഷണം എന്നിവ സൗജന്യമായി ലഭിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പ്ലേസ്മെന്റ് പിന്തുണയും പദ്ധതിയുടെ ഭാഗമായി നൽകും. കോഴ്സിന്റെ വിശദാംശങ്ങൾ, പ്രവേശന നടപടികൾ എന്നിവ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് സമീപത്തെ കുടുംബശ്രീ DDS ഓഫീസുമായി ബന്ധപ്പെടുക. വിശദവിവരങ്ങൾക്കായി 9562058358 എന്ന നമ്പറിലോ 7356871289 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക്കിലെ ഡിപ്ലോമ ത്രിവത്സര റെഗുലർ കോഴ്സുകളിലേക്കും പ്ലസ് ടു പാസായ വിദ്യാർത്ഥികൾക്ക് ലാറ്ററി കോഴ്സുകളിലേക്കുമുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 14 വരെ നടത്തും. കൂടുതൽ വിവരങ്ങൾക്കായി 9447484348 എന്ന നമ്പറിലോ 7907325067 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മനയിൽകുളങ്ങര സർക്കാർ വനിതാ ITL ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിലുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 7 വരെ നടക്കും. ഫീസ്, TC, SSLC സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ സഹിതം വേണം പ്രവേശനത്തിന് ഹാജരാകാൻ. പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്കായി 04742793714 എന്ന നമ്പറിലോ 9446787469 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തസ്തികയിലെ ഒഴിവിലേക്കുള്ള അഭിമുഖം സെപ്റ്റംബർ 7 നടത്തും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ BTECഉം MTECഉം യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അന്നേ ദിവസം രാവിലെ 10 മണിക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി www.cekenpy.ac.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായി 04762665935 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സഹകരണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്റർ കേരള നോളജ് എക്കണോമി മിഷനുമായി ചേർന്ന് പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിക്കുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC ഓർ +2 ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി 81293457080 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാതോർത്തേണ്ടിയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന്. വോട്ടെടുപ്പ് ഈ മാസം 28-ന്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് വിദഗ്ധ സമിതി. ശബരിമല സ്വർണ്ണാപഹരണ കേസിന്റെ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ജാമ്യം. ഐഎസ്ആർഒയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-5 വിക്ഷേപണം നാളെ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ബെൽജിയം പ്രധാനമന്ത്രി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്ഘട്ടിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ, നിയമങ്ങൾക്കനുസൃതമായ ആഗോളക്രമം എന്നിവയിലധിഷ്ഠിതമായ ഊഷ്മളവും സുദീർഘവുമായ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള വെല്ലുവിളികളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക ഇന്ന് മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപ്പേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ശബരിമല സ്വർണ്ണാപഹരണ കേസിലെ അന്വേഷണ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ പി എസ് പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കത്തിൽ നിന്ന് UDF സർക്കാർ പിന്തിരിയണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. SFI മാർച്ചിൽ പങ്കെടുത്ത പെൺകുട്ടികളെയടക്കം ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിന് പരിശീലനം ലഭിച്ച കുപ്രസിദ്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രക്ഷോഭത്തെ കൈകാര്യം ചെയ്യാൻ നിയോഗിച്ചിരിക്കുകയാണ്. സർക്കാർ തിരുത്തിയില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകുന്നതിനുള്ള നൂതന സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഈ സാങ്കേതികവിദ്യയ്ക്കുള്ള ഇന്ത്യൻ പേറ്റന്റും ലഭിച്ചു. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പരമ്പരാഗത ജലാധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലുള്ള ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. നിലവിൽ ജീവനുള്ള മത്സ്യങ്ങളെയും മറ്റു ജലജീവികളെയും ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വലിയ അളവിൽ വെള്ളം ആവശ്യമാണ്. ഇത് ഗതാഗതത്തിനുള്ള ഭാരവും ചെലവും വർദ്ധിപ്പിക്കുന്നു. കുറഞ്ഞ ചെലവിലും വൈദ്യുതി ഉപയോഗത്തിലും ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകാൻ കഴിയുന്ന സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ സംവിധാനമാണ് ഈ പുതിയ സാങ്കേതിക വിദ്യ. നിയന്ത്രിതമായ ഉയർന്ന മർദ്ദവും താഴ്ന്ന താപനിലയും ഉപയോഗിച്ചാണ് സംവിധാനം പ്രവർത്തിക്കുന്നത്.
0: കൊല്ലം നേവൽ NCC യൂണിറ്റ് കേരള ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പായ്വഞ്ചി സാഹസിക യാത്രയ്ക്ക് കൊല്ലം തേവള്ളിയിൽ നിന്ന് തുടക്കമായി. കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ കെ ലോകനാഥൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പാതിരാമണൽ ദ്വീപ് പക്ഷി സങ്കേതത്തെ തിരിച്ച് തേവള്ളിയിലേക്ക് മടങ്ങുന്ന 8 ദിവസത്തെ യാത്രയിൽ 65 കേഡറ്റുകളും 30 ജീവനക്കാരും പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ തണ്ടർ പരിശോധനയുടെ ഭാഗമായി അടിമാലിയിലെ വാടക വീട്ടിൽ നടത്തിയ മിന്നൽ റെയ്ഡിൽ 5 കിലോഗ്രാം കഞ്ചാവുമായി കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിനി ഡയാന ബിജുവിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ഇടുക്കിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിൽപ്പനയ്ക്കായി ആന്ധ്രാപ്രദേശിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവാണ് കണ്ടെടുത്തത്. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16-നാണ് നട തുറക്കുന്നത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ISRO അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമനിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. അഷ്ടമി രോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ടമുണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൃക്കരോഗം ബാധിച്ച കണ്ണൂർ ചാലയിലെ +1 വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്കായി ഓണക്കാലത്ത് പൂ വിൽപ്പനയിലൂടെ സ്വരൂപിച്ച തുക കുടുംബത്തിന് കൈമാറി. 16 ലക്ഷത്തിലേറെ രൂപയാണ് സ്വരൂപിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീദേവനിയുടെ ചികിത്സയ്ക്കായാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാല ഓണക്കാലത്ത് പൂക്കച്ചവടം നടത്താൻ തീരുമാനിച്ചത്. തിരുവോണത്തിന് 2 ദിവസം മുൻപാണ് ചാല ടൌണിലും പരിസരങ്ങളിലുമായി അവർ പൂക്കളുടെ വിൽപ്പന നടത്തിയത്. പൂക്കളുടെ വില പോലും ചോദിക്കാതെ പലരും കൈമറന്ന് സഹായിച്ചു. പൂക്കച്ചവടത്തോടൊപ്പം പായസ വിൽപ്പനയും നടത്തിയിരുന്നു. 16,32,014 രൂപയുടെ ചെക്ക് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു കുടുംബത്തിന് കൈമാറി.
0: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടന്ന ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ലോക 9-ാം റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് ശ്രീകാന്ത് പരാജയപ്പെടുത്തി. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചു യു ആണ് എതിരാളി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2-ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലാന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 171 പോയിന്റ് ഉയർന്ന് 76,741 നിഫ്റ്റി 44 പോയിന്റ് നേട്ടത്തിൽ 23,958 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയായി. ഗ്രാമിന് 14,240 രൂപയാണ് ഇന്നത്തെ വില. കേരളത്തിലേക്കുള്ള PIB മാധ്യമപ്രവർത്തക പര്യടനത്തിന്റെ ഭാഗമായി ജാർഖണ്ഡിൽ നിന്നെത്തിയ 12 മാധ്യമപ്രവർത്തകർ കൊച്ചി ജലമെട്രോ, റബ്ബർ കൃഷി തുടങ്ങിയവയെക്കുറിച്ച് പഠനം നടത്തി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള റാഞ്ചിയിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 5 ദിവസത്തെ സന്ദർശന പരിപാടി നാളെ സമാപിക്കും. കണ്ണൂർ പേരാവൂരിൽ 3 യുവാക്കൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ 7 പേർക്കെതിരെ കേസെടുത്തു. ഇന്നലെ രാത്രിയാണ് വെട്ടേറ്റത്. വ്യക്തിവൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു. UGC നെറ്റ്, ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളുടെ പുനഃപരീക്ഷയ്ക്കുള്ള ആദ്യഘട്ട പരീക്ഷാ നഗരപട്ടിക NTA വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ മാസം 9-10 തീയതികളിലാണ് പരീക്ഷ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുള്ള രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിലെ അടുത്ത വർഷം ജൂലൈ ടേമിലേക്കുള്ള 8-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വരെ NTA ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തും. തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ഈ മാസം 15-16 തീയതികളിലും 17 മൂവാറ്റുപുഴ YMCA കോൺഫറൻസ് ഹാളിലും 18 കോട്ടയം PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും സിറ്റിംഗ് ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ടി ബെവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന്. വോട്ടെടുപ്പ് ഈ മാസം 28-ന്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് വിദഗ്ധ സമിതി. ശബരിമല സ്വർണ്ണാപഹരണ കേസിന്റെ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ISRO അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-5 വിക്ഷേപണം നാളെ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ആഗോള വിപണികളിൽ ഇന്ത്യൻ തുണിത്തരങ്ങളും കരകൌശല വസ്തുക്കളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഫ്രാൻസും. ടെക്സ്റ്റൈൽ, ഫാഷൻ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ പാരീസിൽ വെച്ച് ഒപ്പുവച്ച കരാറിലൂടെ സാധിക്കുമെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം വ്യക്തമാക്കി. ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷനും പ്രീമിയർ വിഷൻ സൊസൈറ്റി അനോണിമും ഇതു സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
1: We in ISRO is proud to inform that we are going to have a launch of Earth Observation Satellite 05 using our GSLV vehicle, GSLV F-17, on 4th September, early morning, 2:55 a.m. This is the first Earth Observation Satellite which is going to be placed in the GEO platform for advanced Earth Observation purpose.
0: ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഇന്ന് കിഴക്കൻ മധ്യപ്രദേശിലെ ചില സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസം പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, വിദർഭ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ചണ്ഡിഗഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒഡീഷയിലെ ബാലസോർ ജില്ലയിൽ സുബർണരേഖ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിൽ വീണ്ടും പ്രളയഭീഷണി. രാജ്ഘട്ടിൽ നദി അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ഝാർഖണ്ഡിലെ ഗലൂദിഹ് ബാരേജിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. നിരവധി ഗ്രാമങ്ങളിൽ വെള്ളം കയറിയത് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുകയും ജനജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5-ാമത്തെ വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250 ആയി. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഫോറൻസിക് സംഘം കാഠ്മണ്ഡുവിലെ 2 ലബോറട്ടറികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 2-ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനലിൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9-ാം റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. വനിതാ സിംഗിൾസ് 2-ാം റൌണ്ടിൽ ഇന്ത്യയുടെ യുവതാരം തൻവി ശർമ്മ ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 171 പോയിന്റ് ഉയർന്ന് 76,741-ലും നിഫ്റ്റി 44 പോയിന്റ് നേട്ടത്തിൽ 23,958-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില ഉയർന്നു. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. കൊഹിനൂർ പവർ പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട 290 കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൊൽക്കത്തയിലുള്ള 11 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. ഝാർഖണ്ഡിൽ 66 മെഗാവാട്ട് പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് കൊഹിനൂർ ഗ്രൂപ്പിന്റെ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി വകമാറ്റി ഉപയോഗിച്ചതായാണ് ആരോപണം. അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം നിയന്ത്രിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നീക്കം ഭരണഘടനാ ലംഘനമാണെന്ന കുടിയേറ്റാവകാശ പ്രവർത്തകരുടെ വാദത്തെ അനുകൂലിച്ച US ഡിസ്ട്രിക്ട് കോടതി. മാതാപിതാക്കളുടെ കുടിയേറ്റ പദവി പരിഗണിക്കാതെ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം ഉറപ്പു നൽകുന്ന 14-ാം ഭരണഘടനാ ഭേദഗതിയെ ലംഘിക്കുന്ന ട്രംപിന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെ US പരമോന്നത കോടതി സ്റ്റേ നൽകിയിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് പ്രസിഡന്റ് ട്രംപ് August 6 പുതുക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചലച്ചിത്ര നടനും നിർമ്മാതാവുമായ ഉത്തം കുമാറിന്റെ ജന്മശതാബ്ദിയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാലാതീതമായ പ്രകടനത്തിലൂടെ തലമുറകളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പ്രതിഭയായിരുന്നു മഹാനായക് ഉത്തം കുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ, നിയമാനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ സുദീർഘ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തം, ഒഡീഷയിൽ വീണ്ടും പ്രളയ ഭീഷണി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: എന്നാലും ചക്കരേയത്തെ ഭാർഗവം ഭാഗ്യവാനാള്.
1: അതിന് സംശയം എന്താ? രണ്ട് മക്കൾക്കും ജോലി ആയില്ലേ?
0: എന്നാൽ ആ പിള്ളേർ അതിനു വേണ്ടി വല്ലതും പഠിച്ചോ? അതുമില്ല. അതേസമയം തൊട്ടയലത്ത് താമസിക്കുന്ന ചന്ദ്രമോഹനന്റെ രണ്ട് മക്കൾ എന്തെല്ലാം പഠിച്ചതാ, ഇതുവരെ ഒരു പണിയും കിട്ടിയില്ല.
1: ഇതൊക്കെ ആണെങ്കിലും ഭാർഗവൻ ആളൊരു പാവ. അതേസമയം കടച്ചത്തറയിലെ ശിവദാസന്റെ മോന് പട്ടാളത്ത് ജോലി കിട്ടി. ട്രെയിനിങ് കഴിയും മുമ്പേ ശിവദാസൻ എന്തെല്ലാം പുളുവാക്കി നാട്ടി വന്ന് പറഞ്ഞത്.
0: ശിവദാസന്റെ ആ സ്വഭാവം മാറ്റിയെടുക്കാൻ ഒക്കത്തില്ല. ഒരു ദിവസം എന്നോട് ഇവിടെ വന്നിരുന്ന് ചോദിച്ചു, വീട്ടിൽ കോവയ്ക്ക ഉണ്ടോന്ന്. എന്റെ കഷ്ടകാലത്തിന് ഇല്ലെന്ന് ഞാനെന്ന് പറഞ്ഞു പോയി.
1: ഓ, പിന്നെ കോവയ്ക്ക കൃഷിയെ കുറിച്ച് പരത്തി അങ്ങ് പറയാൻ തുടങ്ങി കാണും.
0: കൊള്ള, കോവയുടെ കമ്പ് മുറിച്ചു വെക്കുന്നത് മുതല് അത് പറിച്ചെടുത്ത് കൊടുത്ത് കാശ് മേടിക്കുന്നത് വരെ പറഞ്ഞു. ഇയാളെ ഭാര്യ എങ്ങനെ സഹിക്കുന്നു?
1: അത് എനിക്ക് അറിഞ്ഞൂടെ. വീട്ടിൽ നിൽക്കുമ്പോ ശിവരാസന്റെ വായി നാവുണ്ട് തപ്പി നോക്കണം. ഒരക്ഷരം മിണ്ടത്തില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ ശിവരാസൻ ആയിരം നാവാ.
0: അയ്യോ, ഇങ്ങനെ തോറോരാതെ വർത്താനം പറയുന്ന കുറെ പേര് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഓണക്കാലം വരുമ്പോ എവരെ എല്ലാം കൂടെ ഒരുമിച്ചിരുത്തി ഒരു വിഷയം കൊടുത്തിട്ട് സംസാരിക്കാൻ പറയണം.
1: ഫസ്റ്റ് ആദ്യം തുടങ്ങുന്ന ആള് നിർത്തിയിട്ട് വേണ്ട അടുത്ത ആള് തുടങ്ങാൻ.
0: അത് ശരിയാ ചേട്ടാ, ആദ്യം തുടങ്ങുന്ന ആള് നിർത്തത്തില്ല, അല്ലെങ്കിൽ പിന്നെ വിഷയം പിടിച്ചോണ്ട് റെഫറിയെ നിർത്തണം.
1: നമ്മുടെ പുരുഷോത്തമനും ചേനാട്ടെ പ്രഭാകരൻ പുലിന്റെ അയ്യത്തെ തോമസ്, ഇങ്ങനെ കൊറേ പേരുണ്ട്. പ്രഭാകരനാണെ പിന്നെ അവിടെ മിണ്ടത്തില്ല.
0: പ്രഭാകരൻ വല്ലപ്പോഴും ചെറുതായിട്ടൊന്ന് ചിരിക്കും, അത് മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു കഴിയുമ്പോഴേ. ഒരർത്ഥത്തിൽ ചിന്തിച്ച ഈ ചിരിയും പറച്ചിലും മാത്രമേ ഉള്ളു ജീവിതത്തിൽ മിച്ചം. ശ്വാസം പിടിച്ച് ആരോടും മിണ്ടാതെ നടക്കുന്നവരുടെയും ശ്വാസം ഒരു ദിവസം നിൽക്കും. ചിരിച്ചും പറഞ്ഞ് നടക്കുന്നവരും മേപ്പോട്ട് പോകും.
1: നീ എവിടെ ആരംഭിച്ചു?
2: ബാലകൃഷ്ണൻ ചേട്ടന്റെ കൂടെ കൊടുങ്ങല്ലൂരിലല്ലേ ജോലിക്ക് പോയി.
0: പണി പൂർത്തിയായില്ലയോ?
2: ഇല്ല മാവി, ഇനി അടുത്ത ആഴ്ച പോണം.
1: നീ മാത്രമേ?
2: ഞങ്ങൾ ഏട്ട് വരണ്ട അമ്മാവ, താമസിക്കാൻ അവിടെ സ്ഥലമൊക്കെ ഉണ്ട്.
1: എടാ, പിന്നെ നിന്റെ അയലത്തെ രാമകൃഷ്ണന്റെ ഭാര്യയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയോ?
2: ആര് പറഞ്ഞമ്മാവ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്ന്?
0: പറഞ്ഞത് ആരാണെന്ന് അറിഞ്ഞാലേ നീ മറുപടി പറയത്തുള്ളോ.
2: അമ്മാവി, സൗദാമിനി ചേച്ചിക്ക് പനിയും നെഞ്ചുവേദനയും വന്നത് ശരിയാ. ആയുർവേദ മരുന്നല്ലാതെ മറ്റൊന്നും ചേച്ചി കഴിക്കത്തതുമില്ല. അവസാനം അസുഖം കൂടിയപ്പോ രാമകൃഷ്ണൻ ചേട്ടനും മോനും കൂടെ വഴക്ക് പറഞ്ഞ ആശുപത്രി കൊണ്ടുപോയത്.
0: അസുഖം കൂടുമ്പോ പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചേ പറ്റൂ.
2: രണ്ടു ദിവസം കിടന്നപ്പോ തന്നെ പനി അങ്ങ് മാറി. പക്ഷേ നെഞ്ചുവേദനയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. കഫക്കെട്ടുള്ളതുകൊണ്ടാണെന്ന് ഡോക്ടർമാര് പറഞ്ഞെങ്കിലും രാമകൃഷ്ണൻ ചേട്ടനും മോനും കൂടെ നിർബന്ധിച്ച് ചേച്ചിയെ കാർഡിയോളജിസ്റ്റിനെ കാണിച്ച് ECG എടുത്ത്. അതിലൊന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ.
1: പിന്നെന്തിനാ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയത്?
2: കാർഡിയോളജി ഡോക്ടറെ കാണിച്ചിട്ട് ആ മുറിയിൽ നിന്ന് സൗദാമിനി ചേച്ചി ഇറങ്ങി വരുന്നതേ ഈ നാട്ടിൽ ആരാണ്ട് കണ്ട്. കണ്ട കാക്ഷി കിഴക്കെ മുക്കി ചെന്നിരുന്ന് പറഞ്ഞ് സൗദാമിനി ചേച്ചിക്ക് ഹൃദയ സംബന്ധമായ അസുഖമാണെന്ന്. തീർന്നില്ല അമ്മാവാ, ഡിസ്ചാർജ് ചെയ്തിട്ടേ സൗദാമിനി ചേച്ചി ആലപ്പുഴയിലെ മോടെ വീട്ടിലോട്ടാ പോയത്. അതിനാൾക്കാര് നടന്നു പറഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തെന്ന്.
1: പിന്നെ ഒരു കാര്യം പറഞ്ഞ്, സൗദാമിനിയുടെ മൂത്ത മകൻ അവധി എടുത്തുകൊണ്ട് ഗൾഫിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടെന്ന്.
0: ഞാനതല്ല ആലോചിക്കുന്നത്, ഈ സൗദാമിനി ഗൈനക്കോളജി ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ അവൾക്ക് വിശേഷം ഉണ്ടായെന്ന് നടന്നങ്ങ് പറഞ്ഞു നടന്നേനെ.
1: അതെ, അതിനും ആൾക്കാര് മടിക്കത്തില്ല.
0: ഒരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്താലേ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ വിതരണം അങ്ങ് നടക്കും.
1: സൗദാമിനി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തെന്ന് നാട്ടുകാര് പറഞ്ഞ കാര്യം സൗദാമിനി അറിഞ്ഞോ?
2: അറിഞ്ഞ് മോൻ ചെന്ന് പറഞ്ഞു. സൗദാമിനി ചേച്ചി ഇത് ഭയങ്കര ചിരിയായിരുന്നു.
0: അയ്യോ, എന്തേലും ഒന്ന് കിട്ടിയാ മതി, അപ്പോഴേ വെച്ചങ്ങ് കത്തിക്കും. സത്യം കണ്ണു തുറക്കും മുമ്പേ ഉലകം ചുറ്റും കള്ളം പരക്കും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോ നടത്തുന്നത്.
2: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
6: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
3: എടി മെടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹൈ, ഹലോ, ഗുഡ് ഈവനിംഗ് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ദേ കൃത്യം 4 മണി കഴിഞ്ഞ് കുറച്ച് സെക്കൻഡ് കൂടി ആയപ്പോഴാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേൾക്കാനായിട്ട് വേഗം വേഗം വിളിച്ചോളൂ കേട്ടോ. 95444700912 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും. അപ്പോഴേക്കും നമുക്ക് 2 മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം കേട്ടോ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
4: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
4: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണ നടത്തുന്നത്.
4: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
4: നടത്താം.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ് ഗൈസ്, അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഷിയാസ് ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചോദിച്ചിട്ടുള്ള പാട്ട് നമ്മൾ തമ്മിൽ എന്ന മൂവിയിലെ പൊട്ടു തൊട്ടു എന്ന സോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഗാനമന്ത്രി, നമസ്കാരം. എനിക്ക് കരിമാടിക്കുട്ടൻ മൂവി സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൈകുട്ടു പെണ്ണെ കൈകുട്ടു പെണ്ണെ എന്ന ഗാനമാണ് കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്, മെസ്സേജ് അയച്ചിട്ടുള്ളത്. സഹദേവൻ ചേട്ടനാണ് ഇടുക്കിയിൽ നിന്നും. അപ്പോൾ ചേട്ടന്റെയും ഷിയാസിന്റെയും പാട്ട് ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിച്ചോളൂ 9544 7001 എന്ന നമ്പറിലേക്ക്. വേഗമായിക്കോട്ടെ കേട്ടോ.

യെസ് ഗൈസ്, അഗൈൻ ബാക്ക് ടു ദി റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഷിയാസ് ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചോദിച്ചിട്ടുള്ള പാട്ട് നമ്മൾ തമ്മിൽ എന്ന മൂവിയിലെ പൊട്ടു തൊട്ടു എന്ന സോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. എനിക്ക് കരിമാടിക്കുട്ടൻ മൂവി സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ എന്ന ഗാനമാണ് കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്, മെസ്സേജ് അയച്ചിട്ടുള്ളത്. സഹദേവൻ ചേട്ടനാണ് ഇടുക്കിയിൽ നിന്നും. അപ്പോ ചേട്ടന്റെയും ഷിയാസിന്റെയും പാട്ട് ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിച്ചോളൂ 9544 7001 എന്ന നമ്പറിലേക്ക്. വേഗമായിക്കോട്ടെ കേട്ടോ.

0: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് അതേ ഒരു കോൾ ഉണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ് പറഞ്ഞോളൂ. ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ ചേട്ടാ, പറഞ്ഞോളൂ. ഇതാരാണ്? ഓക്കെ, വിജയൻ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം ഉള്ളത്? കടലാണോ? ഓക്കെ, കടയിലല്ലേ? ആണല്ലേ. ഓക്കെ, ഇത് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: എനിക്ക് ശ്രീരാഗമോ എന്നുള്ളൊരു പാട്ട്, ശ്രീരാഗമോ
1: പവിത്രൻ സിനിമയിലെ പാട്ട്.
2: ഓക്കെ,
1: വെച്ചരാ കേട്ടോ.
2: ഓക്കെ ഓക്കെ.
1: മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഗാനമഞ്ജരി, നാളെ ജന്മാഷ്ടമിയാണല്ലോ, കണ്ണന് ആശംസകളുമായി. ഗോകുലപാല ബാലക ഗോപികമാരുടെ കാമുക എന്ന ഗാനം വെച്ച് തരണിയെന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് തഴവിൽ നിന്നും സിന്ധു ചേച്ചിയാണ്. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വരാട്ടോ.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: പവിത്ര സിനിമയിലെ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ വിജയൻ ചേട്ടന് വേണ്ടിയിട്ട് വീണ്ടും തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം അല്ലേ? ഹായ് ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ഗംഗോത്രി എന്ന പടത്തിൽ ദാസേട്ടൻ, ചിത്രചേച്ചി എന്നിവർ പാടിയ ചാന്ദിനി ചാന്ദിനി എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജീവ് ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട് കേട്ടോ, അരുകൊണ്ടിലേക്ക് അങ്ങ് പോകാം. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? എവിടുന്നാണ് ചേട്ടാ വിളിക്ക?
2: എറണാപള്ളി.
1: എന്തൊക്കെയാണ് വിശേഷം? ചായയൊക്കെ കുടിച്ചോ? ഞാൻ ഒരുങ്ങുന്നുണ്ട് കൃഷ്ണനായിട്ട്. എന്തോ അല്ലല്ല, ഞാൻ 3 വർഷമായിട്ട് കൃഷ്ണനാണ്. ആ സ്ഥാനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് ഏത് പാട്ടാണ് ചേട്ടാ വേണ്ടത്? പറഞ്ഞോളൂ ചേട്ടാ.
2: ഈ ഗാനം നമ്മുടെ മാരുവിന്റെ ഒരു മഞ്ഞു കൂടാനം ദിലീപിന്റെ കൂടത്തില്
1: ഇട്ടുതരാം കേട്ടോ. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: കേൾക്കുന്ന
1: കേട്ടോ. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കുന്ന നമ്പർ 9544 7001 2 എന്ന നമ്പറിലേക്ക്.

0: ശതമാനം വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: അങ്ങനത്തെ രാജീവ് ചേട്ടൻ ചോദിച്ച ഗംഗോത്രി എന്ന സിനിമയിലെ ചാന്ദിനി ചാന്ദിനി എന്ന പാട്ടിന് ശേഷം നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കൊപ്പം കൂടിയുള്ളത് ആരാണ്? നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തന്നുകൊണ്ട് നിങ്ങൾക്കൊപ്പം ഉള്ളത്. അപ്പോ നമുക്ക് ഒരു മറ്റൊരു മെസ്സേജിലേക്ക് പോകാം അല്ലെ. ഹായ് ഐശ്വര്യ, എനിക്ക് ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയില എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അച്ചു ആണ്. എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അവൾക്ക് വേണ്ടിയിട്ടാണ് പ്രീത എന്നാണ് പേരെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അച്ചുവിന്റെ സ്വന്തം പ്രീത ചേച്ചിക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് എന്റെ റേഡിയോയുടെയും ഐശ്വര്യയുടെയും വക അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു പാട്ട് കൂടി കേൾക്കാട്ടോ. ദേ മറ്റൊരാൾ കൂടി ചേർന്നിട്ട് ആ ഒരു കോളിലേക്ക് കൂടെ അങ്ങ് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഓക്കെ ഗൈസ്, ആ ഒരു കോള് കട്ടായി പോയി. മറ്റൊരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഇത് ജലീലയാണ്, പറണ്ടിക്കാവിൽ നിന്ന്. ജലീല,
0: ഓക്കെ, പറണ്ടിക്കാവിൽ നിന്ന് എന്തൊക്കെയാണ് അവിടെ വിശേഷം ഉള്ളത്?
1: ഇവിടെ നല്ല വിശേഷങ്ങൾ. മഴയൊക്കെ മാറി, വെയിലായി.
0: ശ്രോതാവാണോ ചേച്ചി?
1: പിന്നെ എന്റെ റേഡിയോ ആളാ ഞാന്. ഞാന് മിക്ക പരിപാടിയിലും പങ്കെടുത്ത് എനിക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ രഘുനന്ദൻ സാർ ഉള്ളപ്പോ ഞാൻ മിക്ക പരിപാടിയിലും പങ്കെടുത്ത് എനിക്ക് ഐസ്ക്രീം ഒക്കെ കിട്ടിയിട്ടുള്ളതാ.
0: ആണല്ലേ, നമ്മുടെ ഊരാക്കുടുക്കിലൊക്കെ ആയിരിക്കും ഗെയിം ഷോകളിലൊക്കെ അല്ലേ?
1: സാർ ഇപ്പൊ ഇല്ലല്ലേ?
0: ഇല്ല. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് നമ്മുടെ ഫ്രണ്ട്സ് സിനിമയിലെ കടൽ കാറ്റിൻ നെഞ്ചിൽ കനലായിരിഞ്ഞ സന്ധി മയങ്കി.
0: ഭയങ്കര ഫീൽ ഉള്ള ഒരു പാട്ടാണല്ലേ.
1: അത് ഞാനിപ്പോ അങ്ങനെ ഒരു ഫീലിൽ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് ചോദിക്കാൻ.
0: എന്ത് പറ്റി, ഫ്രണ്ട്സുമായിട്ട് വല്ല വഴക്കൊക്കെ ഇട്ടോ?
1: ഓ, ഒന്നുമില്ല, അങ്ങനത്തെ ഒരു.
0: എന്തായാലും വഴക്കൊക്കെ പെട്ടെന്ന് നമ്മള് മാറ്റുക. നമ്മള് തമ്മില് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഏതൊരു പ്രശ്നങ്ങളായാലും ഒരു പരിധി വരെ കുറയും.
1: ജീവിതം ആകുമ്പോൾ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം കടന്നു പോകുമല്ലോ.
0: അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
1: ഓക്കെ
0: ഓക്കെ. ചേച്ചിയുടെ ഫ്രണ്ട്ഷിപ്പിന് എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ പാട്ടോടുകൂടി തന്നെ അതൊന്നും കൂടെ റീജോയിൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ടിട്ട് വീണ്ടും മടങ്ങിയതാട്ടോ.

0: ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
5: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
4: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
7: നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കേര് എന്ന പാട്ടിന് ശേഷം നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണ്. നടൻ എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെയായിരുന്നു ഈ ഒരു പാട്ടല്ലേ. അപ്പോൾ നമുക്കിനിയും രണ്ട് മെസ്സേജിലേക്ക് അങ്ങ് പോകാം അല്ലേ. ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ എന്ന പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മെസ്സേജ് അയച്ചിട്ടുള്ളത് വസുദേവാണ്. ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാമല്ലോ വസുദേവേ. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ഐശ്വര്യക്കുട്ടി, ഐ ആം സ്മിത സന്തോഷ് ഫ്രം വവഗാവ്. പ്ലീസ് പ്ലേ ദി സോങ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. ഓക്കെ, ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും വരും. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം ഫോൺ എടുത്ത് വിളിച്ചോളൂ, അതല്ലെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. 9544700092 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് പോയി പാട്ട് കേട്ടിട്ട് വരാം അല്ലേ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണ നടത്തുന്നത്.
1: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിൽ നമ്മുടെ ദാസേട്ടന്റെ സ്വരത്തിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. യെസ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ചിരിയാണ്. ഒപ്പമുള്ളതാകട്ടെ നിങ്ങളുടെ സ്വന്തം മഞ്ചിരിയാണ്. ഗൈസ്, ദേ ഒരു കോളുണ്ട്, ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ ഷാജിക്കയാണ്.
0: ഷാജിക്ക, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം?
1: എല്ലാം സുഖമായിട്ട് ഇങ്ങനെ പോകുന്ന ഭാര്യ എന്ന് പറഞ്ഞാൽ നല്ല വെയില് അടിച്ചോണ്ടിരിക്കുന്ന അതൊക്കെ കൊണ്ടുകൊണ്ട് പാട്ട് കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക. വിനയൻ ചേട്ടന്റെ ആഗ്രഹപ്രകാരമുള്ള പാട്ട് കേട്ട് ഇപ്പൊ അടുത്താള് വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ വിളിച്ചത് പഴയ നമ്മുടെ മമ്മൂക്കാടെ ഒരു പടത്തിനകത്ത് പഴയ ഒരു
0: സിനിമയിലെ പാട്ട് പറഞ്ഞോളൂ.
1: പിന്നെ എന്ത്
0: മതിയോ? ഓക്കെ ട്ടോ, ഇനി നമുക്ക് വിനു അയച്ചിട്ടുള്ള മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ, കൊല്ലത്തേന്നും വിനുവാണ്. എനിക്ക് അമരം എന്ന മൂവിയിലെ വികാര നൗകയുമായി എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ വിനിച്ചിട്ടാ നമുക്ക് പാട്ട് കേൾക്കാം ട്ടോ. ഞാനിവിടെ പാട്ടൊക്കെ ഇടുമ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വീഗം വീഗം വീഗം വിളിച്ചോളൂ കേട്ടോ. ഫോണെടുത്ത് 9544740092 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ കുത്തി വിളിച്ചോളൂ. അതല്ല, നിങ്ങൾ അത്ര ബിസിയിലാണെങ്കിൽ വേഗം തന്നെ ഇച്ചിരി സമയം കിട്ടുമ്പോൾ മെസ്സേജ് അയച്ചോളൂ നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകളെല്ലാം.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
3: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
2: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
3: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: ബഹുമാനെ മധുര കരിമ്പ് മലർത്തേനെ മദന കുഴമ്പ്.
1: നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ രണ്ട് പാട്ടുകൾ കേട്ടിട്ടാണ് നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിട്ടുള്ളത്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹോം ഗാനമഞ്ചരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. നമ്മൾക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുവാനും പാട്ടുകൾ ചോദിക്കുവാനും ഒരാൾ കൂടി ഉണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? സൈചേട്ടാ, നീ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാലം നക്ഷത്രങ്ങളും ഭാവഗായകനകത്തും.
1: ഓക്കെ, ഈ ഒരു പാട്ട് ആർക്കേലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: ഈ പാട്ട് എന്റെ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കുമായി സമർപ്പിക്കാം.
1: ഓക്കെ ചേട്ടൻ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണല്ലോ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
2: അതെ അതെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കേൾക്കാം കേട്ടോ. വളരെയധികം സന്തോഷം. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആർജിമാരോടൊപ്പം തന്നെ നമ്മളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന, പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അണിയറ പ്രവർത്തകരുണ്ട്. അവർക്കും വേണ്ടിയിട്ട് എപ്പോഴും പാട്ടുകൾ ചോദിക്കുന്ന നമ്മളുടെ സജിചേട്ടന് ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഇനി മറ്റൊരു മെസ്സേജിലേക്ക് നമുക്ക് പോകാം. സുനിൽ ചേട്ടനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് കേട്ടോ. അത് സുനിൽ പള്ളിമണ്ണാണ്. നീ വിട പറയുമ്പോൾ സൂര്യഹൃദയം പിടയുന്ന എന്ന ഗാനം വെച്ച് തരണേന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ധനം എന്ന മൂവിയിലെ മറ്റൊരു നല്ലൊരു സോങ്ങാണ്, നമ്മുടെ ദാസേട്ടൻ പാടിയ മറ്റൊരു നല്ല സോങ്ങാണ്. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു വൈകുന്നേരം പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇനി നമുക്ക് രണ്ട് മെസ്സേജ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ, ആ ഒരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗാനമഞ്ജരി, ഞാൻ ഷീജ. എനിക്ക് ജോണി വാക്കർ ഫിലിമിലെ ചാഞ്ചക്കം തെന്നിയും എന്ന സോങ് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഷീജ ചേച്ചി, നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. രാജി രാജൻ കോഴിക്കോട് സൗത്ത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. രാജേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് പൂജാ ബിംബം മിഴി തുറന്നു എന്ന പാട്ടാണ് കേട്ടോ. ഹരികൃഷ്ണൻസ് എന്ന മൂവിയിലെ മറ്റൊരു സുന്ദരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

രാജ ചേച്ചിയുടെയും മെസ്സേജ് നമ്മൾ വായിച്ചപ്പോഴേക്കും കൃത്യം 6 മണിയായിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കോൾസ് ഇങ്ങനെ വന്നോണ്ടേയിരിക്കുകയാണ്. സോ നമ്മളുടെ ടൈം, നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള ടൈം 4 to 6 മണി വരെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ ഇന്ന് ഗാനമജരിയിൽ നിന്നും തൽക്കാലം വിടവാങ്ങുകയാണ്. വീണ്ടും നാളെ കൃത്യം 4 മണിക്ക് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണ
2: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാം.
0: കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25-നകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും നിരവധി കരാറുകൾ കൈമാറി. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളർച്ചാ വേഗത നിലനിർത്തിയിട്ടുണ്ടെന്നും ഇത് ലോകത്തിന് മുഴുവൻ ആത്മവിശ്വാസം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
4: दुनिया के कई हिस्सों में संघर्ष की स्थिति बनी हुई है. हर क्षेत्र में अनिश्चितता का प्रभाव पड़ रहा है. इस चुनौतीपूर्ण माहौल में भी भारत की इकोनॉमी ने अपनी गति बनाए रखी है. पिछले क्वार्टर में हमने 7.8% की ग्रोथ दर्ज की है. आज भारत की ग्रोथ स्टोरी दुनिया के लिए विश्वास और नए अवसरों का स्रोत बन रही है.
0: 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത പ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഇത്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. ഈ മാസം 28-നാണ് ഉപതിരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്ന് മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുകയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിന് ശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും. ബോധപൂർവം വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. മെസ്സി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP പി വിജയൻ നേതൃത്വം നൽകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടുക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
5: ADGP ലോ ആൻഡ് ഓർഡർ GP വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹവും ADGP, SP, DYSP അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അത് അന്വേഷിക്കുന്നത്. വളരെ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം അതിന്റെ മേൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു.
0: കുന്നംകുളം പോലീസ് മർദ്ദന പരാതിയിൽ VS സുജിത്തിന്റെ പരാതി DGP കൈമാറിയെന്നും റിപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25-നകം കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. SIT അന്വേഷണ പുരോഗതിയിൽ കേസ് പരിഗണിച്ച ദേവസ്വം ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജംഷഡ്പൂരിലെ ശാസ്ത്രീയ പരിശോധനാ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കാൻ കാലതാമസം നേരിട്ടതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതെന്ന് SIT വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമിരോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദഊട്ട് ഉണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് നിയന്ത്രണം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ നാളെ നടക്കും. ഇതോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലെ ചേനപ്പാടി കരക്കാർ ആറന്മുളയിലെത്തി പാളത്തൈര് സമർപ്പണം നടത്തി. വിപുലമായ ഒരുക്കങ്ങളാണ് ആറന്മുള പാർത്ഥസാരഥിയുടെ പിറന്നാൾ സദ്യയ്ക്കായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
7: 52 പള്ളിയോടക്കരക്കാരും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000 പേർക്ക് സദ്യ നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രവളപ്പിൽ നടക്കുന്നത്. വള്ളക്കാർ പാടിച്ചോദിക്കുന്ന ചേനപ്പാടി കേളിച്ചാരുടെ പാളത്തൈരിന് അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പ്രാധാന്യമുണ്ട്. അഷ്ടമിരോഹിണി ദിനമായ നാളെ ഉച്ചയ്ക്ക് 12 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K.J. ആനക്കൊട്ടിലിൽ ഭദ്രദീപം കൊളുത്തി ഭഗവാന് സദ്യ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പും. 501 പറാരിയുടെ സദ്യയാണ് ഒരുക്കുന്നത്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും. വൈകിട്ട് 6:30 മുതൽ രാത്രി 12 വരെയായിരിക്കും നിയന്ത്രണം. ഇന്നലെ വൈകിട്ടും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9 റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 417 പോയിന്റ് നഷ്ടത്തിൽ 76,153, നിഫ്റ്റി 41 പോയിന്റ് നഷ്ടത്തിൽ 23,873 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. ഓരോ കുടുംബവും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇടുക്കി ജില്ലാതല തൂഫാൻ ജാഗരൺ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10,748 പേരെ അറസ്റ്റ് ചെയ്യുകയും 9,000+ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 170 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുകയും ചെയ്തതായി മന്ത്രി വ്യക്തമാക്കി. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ PS പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. സംസ്ഥാന യുവജനോത്സവ വിജയികൾക്ക് ITI പ്രവേശനത്തിൽ പ്രത്യേക ബോണസ് മാർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുൻപ് നിലവിലുണ്ടായിരുന്ന പെർസെന്റേജ് ഗ്രേസ് മാർക്ക് രീതി ഒഴിവാക്കിക്കൊണ്ടാണ് തൊഴിലും നൈപുണ്യവും വ്യാവസായിക പരിശീലന വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോട്ടയം നാഗമ്പടത്തുള്ള റിലയൻസ് ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർ പിടിയിലായി. മോഷണം നടന്ന് 73 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലാകുന്നത്. 73 ലാപ്ടോപ്പും ഐഫോണുകളും ഐപാഡുകളുമാണ് കാണാതായത്. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ഈ മാസം 25-നകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: എന്താ?
1: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
1: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: സ്വപ്നം കാണുന്നതിനെ കുറിച്ചും സ്വപ്നങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ധാരാളം നാം കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ളവരുമാണ്. സ്വപ്നങ്ങൾക്ക് മാത്രമേ നാം സങ്കല്പിക്കുന്നത്രയും നിറങ്ങൾ നൽകാനാകൂ. അതിന് തേൻ പോലെ മാധുര്യം നമ്മുടെ സങ്കല്പത്തോളം എത്രയും ചേർക്കാം. അതിന് നാം ഇഷ്ടപ്പെടുന്ന ഏത് കുറുക്കുവഴികളും സ്വീകരിക്കാം. ഈ നിമിഷത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അമേരിക്കയിലെത്തുന്നതും മെക്സിക്കോയിലേക്ക് പോകുന്നതും ചന്ദ്രനിലോ ചൊവ്വയിലേക്കോ ഇനി ഗോളാന്തര ലോകത്തിലേക്കോ ഒക്കെ പോകുന്നത് നമുക്ക് കുറുക്കുവഴിയിൽ ചിന്തിക്കാം. പക്ഷേ ജീവിതത്തിനും യാഥാർത്ഥ്യങ്ങൾക്കും ഇങ്ങനെ കുറുക്കുവഴികളില്ല. സ്വപ്നങ്ങൾ നൽകുന്ന കുറുക്കുവഴികൾ ജീവിതത്തിൽ പലപ്പോഴും പ്രയോഗിക്കുമ്പോഴാണ് ജീവിതം പ്രതിസന്ധിയിലേക്കായി പോകുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വീടുകൾ തകർത്തും കുടുംബങ്ങൾ തകർത്തും ഒളിച്ചോട്ടമെന്ന പേരിൽ സ്നേഹിക്കുന്നവർ വിഷമിക്കുകയും ശത്രുക്കളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ചില ടീനേജ് പ്രവൃത്തികൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ധാരാളമുണ്ട്. അവർ സ്വപ്നങ്ങളുടെ കുറുക്കുവഴികൾ യാഥാർത്ഥ്യങ്ങളിൽ തേടുന്നവരാണ്. അവർക്ക് മുന്നിൽ അവരുടെ സ്വപ്ന സാക്ഷാത്കാരമെന്ന കുറുക്കുവഴി ഒഴിച്ച് മറ്റ് ആരൊക്കെ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നെന്നോ ആരൊക്കെ വേദനിക്കുന്നെന്നോ ഒന്നും അവർക്കൊരു വിഷയമേ അല്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ വേലിക്കെട്ടുകൾ തകർത്താണെങ്കിൽ അതിനെക്കുറിച്ച് വർത്തമാനം പറയാൻ, അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതാൻ ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വരാറുണ്ട്. യഥാർത്ഥത്തിൽ വളർത്തുന്നവന്റെ വികാരമാണ് യാഥാർത്ഥ്യം. സ്വപ്നം കാണുന്നവന്റെ വികാരത്തിന് ഒരുപക്ഷെ ഒരുപാട് പരിമിതികളുണ്ടാവും. അതുകൊണ്ട് സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അകലം തിരിച്ചറിയുന്നത് ജീവിതത്തിൽ ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.

0: വാക്സിനേഷൻ ട്രിപ്പ്
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 91.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-2-6-3-6-9-1. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.